അയാളുടെ കയ്യിൽ എപ്പോഴും കൊടിയുണ്ടാവും. മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. നല്ല തെളിഞ്ഞ ദിവസങ്ങളിലും കൊടയുമായി പോകുന്ന അയാളെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല വെയിലുള്ള ഒരു നാൾ പെട്ടെന്ന് മഴ പെയ്തു. അയാൾ മാത്രം കുടച്ചൂടി നടന്നു, മറ്റുള്ളവരെല്ലാം നനഞ്ഞു. അടിയന്തര സന്ദർഭങ്ങൾ വരുന്നതുവരെ എല്ലാ ഒരുക്കങ്ങളും അപ്രസക്തമാണെന്ന് തോന്നി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചരിത്രത്തിലാദ്യമായി മാതാവിലൂടെ ഈശോയെ ആരാധിക്കുന്ന ഒരു ആരാധനാഗാനം. ഇത് കേൾക്കുമ്പോഴും പാടുമ്പോഴും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പരിശുദ്ധ കന്യാമറിയം വഴി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பும் நாடார் குப்பும்.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 4, കൊല്ലവർഷം 1202, കന്നി 18, ഞായറാഴ്ച. ഇന്ന് ലോക മൃഗദിനം. എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത് മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും അവയോടുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ച് അവയുടെ സംരക്ഷണവും ക്ഷേമവും ലോകമെമ്പാടും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. മൃഗസ്നേഹി അറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭൂമി മനുഷ്യരുടേത് മാത്രമല്ലെന്നും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ തുല്യ അവകാശമുണ്ടെന്നുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ലോക മൃഗദിനവും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. രാവിലെത്തിന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആണല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ലൊരു സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈമായിരിക്കും. എന്നാൽ കേട്ടോളൂ, ഇന്ന് ഒക്ടോബർ 4 ഈ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മളോട് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ചിലപ്പോൾ മനുഷ്യരെക്കാൾ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന കുറേ കുറേ ജീവനുകളില്ലേ നമ്മുടെ ചുറ്റും. അതെ, ഇന്ന് ലോക മൃഗദിനമാണ്, അഥവാ വേൾഡ് ആനിമൽ ഡേ. ഈ ഒരു ദിനത്തിൽ നമ്മൾ എന്തിനാണ് മൃഗങ്ങൾക്കായിട്ട് ഒരു ദിവസം പ്രത്യേകം മാറ്റിവെക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ഭൂമി മനുഷ്യരുടേത് മാത്രമല്ല എന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ ഒരു ദിവസം. നമുക്ക് ചുറ്റുമുള്ള ആ മിണ്ടാ പ്രാണികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളോളം തന്നെ തുല്യ അവകാശമുണ്ട്. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക, അവയോടുള്ള ക്രൂരതകൾ അവസാനിപ്പിക്കുക, പിന്നെ നമ്മൾ മനുഷ്യരുടെ ഉള്ളിൽ അവയോട് കുറച്ചുകൂടി കരുണയും സ്നേഹവും ഉണർത്തുക, ഇതൊക്കെയാണ് ഈ ദിവസം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഒക്ടോബർ 4 തന്നെ ഇതിനായിട്ട് ചൂസ് ചെയ്തത് എന്നറിയാവോ? മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന അസീസിയിലെ സെന്റ് ഫ്രാൻസിസിന്റെ ഓർമ്മദിനമാണ് ഒക്ടോബർ 4. ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് 1925 മുതൽ ലോകം ഈ ദിവസം മൃഗദിനമായി ആചരിച്ചു വരുന്നത്. നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ സങ്കടങ്ങളും വിഷപ്പും വേദനയും ഒക്കെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയും. എന്നാൽ ഈ മിണ്ടാപ്രാണികൾക്ക് അതിന് കഴിയില്ലല്ലോ. നടു റോഡിൽ വിശന്നു വലയുന്ന ഒരു തെരുവ് നായ്ക്കോ, പൊള്ളുന്ന ചൂടത്ത് ദാഹിച്ചു വരുന്ന ഒരു പക്ഷിക്കോ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ച് കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ചെറിയ മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതിന്റെ ഇരട്ടിയായി തിരിച്ചു തരാൻ അവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ ഒക്ടോബർ 4 നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുമെന്നും ഒരിക്കലും അവയെ ഉപദ്രവിക്കില്ലെന്നും, കാരണം അവരില്ലാതെ നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ ഈ ഒരു വേൾഡ് ആനിമൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കീംസും ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Veliya Vartamanam with me, RG Sultana. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ വേൾഡ് അനിമൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണല്ലേ. യെസ്, ഇന്ന് ഒക്ടോബർ 4 വേൾഡ് അനിമൽ ഡേ ആണ്. ഈ വർഷത്തെ ലോക മൃഗദിനത്തിന്റെ ഔദ്യോഗിക തീം എന്താണെന്ന് അറിയാമോ? സീ ദ വേൾഡ് ത്രൂ ദെയർ ഐസ്, അതായത് അവരുടെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണുക. വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണിത് അല്ലെ. നമ്മൾ മനുഷ്യർ എപ്പോഴും നമ്മുടെ സൗകര്യങ്ങളും ആവശ്യങ്ങളും മാത്രം മുന്നിൽ കണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. എന്നാൽ നമ്മളോടൊപ്പം ഈ ഭൂമി പങ്കിടുന്ന ആ മിണ്ടാപ്രാണികളുടെ കാഴ്ചപ്പാടിലൂടെ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഈ തീം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുദിനം മാറിമറിയുന്ന കാലാവസ്ഥയും ചൂടും മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം നശിച്ചു പോകുന്ന പ്രകൃതിയും ഒക്കെ ആ മൃഗങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു പക്ഷിക്കൂടോ കാടോ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ നശിക്കുമ്പോൾ അത് വെറും ഒരു കണക്കല്ല, മറിച്ച് ആ ജീവികളുടെ വീടും നിലനിൽപ്പുമാണ് ഇല്ലാതാക്കുന്നത്. ഈ തീമിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം അത് തന്നെയാണ്. മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തകളിൽ നിന്ന് മാറി മറ്റുള്ള ജീവജാലങ്ങളുടെ വേദനകളും സന്തോഷങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ എടുക്കുന്ന ചെറിയൊരു തീരുമാനം പോലും അത് തെരുവിലെ ഒരു മൃഗത്തോട് കാട്ടുന്ന കരുണയാകാം, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ചെറിയ ശീലങ്ങളാകാം. അതൊക്കെ ആ മിണ്ടാപ്രാണികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലോകം മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് ഒപ്പമുള്ള സകല ജീവജാലങ്ങൾക്കും തുല്യ അവകാശമുള്ളതാണെന്ന തിരിച്ചറിവാണ് സീ ദ വേൾഡ് ത്രൂ ദെയർ ഐസ് എന്ന ഈ വർഷത്തെ തീം നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Valiya Vartamanam with me, RG Sultana. നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒക്ടോബർ 4-ന്റെ ചില പ്രത്യേകതകളെ പറ്റിയൊക്കെയാണല്ലേ. അതെ, ഇന്ന് ഒക്ടോബർ 4 വേൾഡ് ആനിമൽ ഡേ ആണ്. ഈ ഒരു ആനിമൽ ഡേ അഥവാ ഈ ഒരു ലോക മൃഗദിനം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആഗോള മുന്നേറ്റമായി മാറിയത് എന്നറിയാമോ? യെസ്, ഈ ദിവസത്തിന് പിന്നിൽ ഒരു കൂട്ടം മനുഷ്യരുടെ വലിയൊരു ചിന്തയും പോരാട്ടവും. കാര്യങ്ങൾ കണ്ട് വെറുതെ ഇരിക്കാതെ മിണ്ടാപ്രാണികൾക്കായി ശബ്ദമുയർത്താൻ ആദ്യമായി മുന്നോട്ട് വന്നത് ഹെൻറിച്ച് സിമ്മർമാൻ എന്ന ജർമ്മൻ എഴുത്തുകാരനാണ്. 1925 May 24 അദ്ദേഹം ആദ്യമായി ജർമ്മനിയിലെ ബെർലിനിൽ ലോക മൃഗദിനം സംഘടിപ്പിച്ചത്. അന്ന് 10,000-ൽ ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് മൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആഗോള പ്രശ്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിനായി ഈ ദിനം ഒക്ടോബർ 4 മാറ്റുന്നത്. ഇനി എന്തുകൊണ്ടാണ് കൃത്യം ഒക്ടോബർ 4 തന്നെ ഈ ദിവസത്തിനായി തിരഞ്ഞെടുത്തത് എന്ന് പറയാനാണെങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അസിസിയയിലെ സെന്റ് ഫ്രാൻസിസ് എന്ന വിശുദ്ധന്റെ ഓർമ്മ ദിവസമാണ് ഒക്ടോബർ 4. മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും കാവൽക്കാരനായിട്ടാണ് അദ്ദേഹത്തെ ലോകം കണക്കാക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് അവയോട് സംസാരിച്ച് അവയുടെ വേദനകളിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. മൃഗങ്ങളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി കാണാതെ അവയും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ ആ ദർശനങ്ങളെയും സ്നേഹത്തെയുമാണ് ഒക്ടോബർ 4 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും ഇന്നും എത്രയോ മിണ്ടാപ്രാണികൾ ക്രൂരതയ്ക്കും പട്ടിണിക്കും ഇരയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെൻറിച്ച് സിമ്മർമാനും സെന്റ് ഫ്രാൻസിസും തുടങ്ങിയ ആ യാത്ര ഇന്നും നമ്മൾ തുടരേണ്ടത്. ഈ ഭൂമി മനുഷ്യർക്ക് ജീവിക്കാൻ മാത്രമുള്ളതല്ല, കൂടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. ഗാസ്ട്രോവിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് നയൻറ്റിയിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഈ ഒരു മൃഗദിനത്തില് നമ്മൾ മൃഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങളിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായ നമുക്ക് ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവരോട് നമ്മുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു മാറ്റം തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടിന്റെ മുറ്റത്തോ മതിലിന്റെ മുകളിലോ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളവും കുറച്ച് ഭക്ഷണവും എന്നും വെക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. പൊരി വെയിലത്ത് ദാഹിച്ചു വരുന്ന പക്ഷികൾക്കും തെരുവ് നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെ അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലൊരു പെറ്റിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആയിരങ്ങൾ കൊടുത്ത് ബ്രീഡ് ഡോഗ്സിന് വാങ്ങുന്ന പകരം നമ്മുടെ ചുറ്റുമുള്ള തെരുവുകളിൽ അനാഥമായി അലയുന്ന ഒരു കുഞ്ഞു നായയെ ദത്തെടുക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. ആ ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾ ഒരു ജീവനാണ് രക്ഷിക്കുന്നത്. വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ യാത്ര തിരിക്കുന്നതിന് മുൻപ് വണ്ടിയുടെ അടിയിൽ വെയിലോ മഴയോ കൊള്ളാതെ ഏതെങ്കിലും മൃഗങ്ങൾ കിടപ്പുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഇനി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വഴിയിൽ കൂടെ പോകുന്ന നായ്ക്കളെയോ പൂച്ചകളെയോ വെറുതെ കല്ലെറിയുകയോ വടിയെടുത്ത് അടിക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ സ്നേഹിച്ച് വളർത്തുന്ന മൃഗങ്ങളെ 24 മണിക്കൂറും ചങ്ങലയിൽ കെട്ടിയിടുകയോ ചെറിയ കൂട്ടിൽ അടച്ചിടുകയോ ചെയ്യരുത്. നമുക്കൊരു ദിവസം മുഴുവൻ ഒരു മുറിയിൽ അടച്ചിരിക്കാൻ കഴിയുമോ? ഇല്ല. അതേ വീർപ്പുമുട്ടൽ അവർക്കും ഉണ്ടാകും. മറ്റൊന്ന്, നമ്മുടെ കൺമുന്നിൽ വെച്ച് ആരെങ്കിലും ഒരു മൃഗത്തോട് ക്രൂരത കാണിക്കുന്നത് കണ്ടാൽ അത് കണ്ടല്ലെന്ന് നടിച്ച് നടന്നു പോകരുത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് കഴിയണം. ഓർക്കുക, അവർക്ക് വിശപ്പും വേദനയും പറയാൻ ഭാഷയില്ല. അതുകൊണ്ട് നമ്മളാവണം അവരുടെ ശബ്ദം. ഈ മിണ്ടാപ്രാണികളോട് നമ്മൾ കാണിക്കുന്ന ചെറിയൊരു ദയ, അതാണ് ശരിക്കുമുള്ള മനുഷ്യത്വം. അപ്പോൾ എന്തായാലും ഈ ഒരു വേൾഡ് ആനിമൽ ഡേയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. മൃഗങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചും കരുതലിനെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടു അല്ലെ. എന്നാൽ ഇതിനൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ. വഴിയിൽ കൂടെ പോകുന്ന ഒരു നായയോ പൂച്ചയോ ഒക്കെ കല്ലെറിഞ്ഞാലോ വിഷം വെച്ചാലോ ചോദിക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ്. ഇന്ത്യയിൽ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്നാണ് ഇതിന്റെ പേര്. ഒരു മിണ്ടാപ്രാണിയെ അകാരണമായി ഉപദ്രവിക്കുക, വിഷം വെച്ച് കൊല്ലുക, വാഹനത്തിന് പിന്നിൽ കെട്ടി വലിക്കുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ മൃഗങ്ങളെ ഭക്ഷണം കൊടുക്കാതെ കൂട്ടിലടച്ചിടുക, ഇതൊക്കെ വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ്. ഇത്തരം ക്രൂരതകൾക്ക് നമ്മുടെ നിയമപ്രകാരം കേസ് വന്നാൽ വെറും പിഴ മാത്രമല്ല, ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഇനി കാട്ടുമൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലോ, അവിടെ നിയമം ഇതിലും കർശനമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതും അവയെ ഉപദ്രവിക്കുന്നതും ജാമ്യം പോലും ലഭിക്കാത്ത അതിഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. എന്തിനേറെ പറയുന്നു, വന്യജീവി വിഭാഗത്തിൽ പെടുന്ന ചില പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പിടിച്ച് വീട്ടിൽ വളർത്തുന്നത് പോലും വലിയ നിയമ കുരുക്കുകൾക്ക് കാരണമാകും. ലക്ഷക്കണക്കിന് രൂപ പിഴയും വർഷങ്ങളോളം നീളുന്ന ജയിൽവാസവും ഒക്കെയാണ് ഇത്തരം കേസുകളിൽ കാത്തിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ വെച്ച് ആരെങ്കിലും മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതായി അറിഞ്ഞാൽ, പോലീസിനെയോ മൃഗസംരക്ഷണ വകുപ്പിനെയോ അറിയിക്കാൻ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ പേര് വിവരങ്ങൾ രഹസ്യമായി വെച്ചുകൊണ്ട് തന്നെ ഈ പരാതികൾ നൽകാനും സാധിക്കും. പക്ഷേ ഈ പോലീസിനെയും നിയമത്തെയും മാത്രം ഭയന്നല്ല നമ്മൾ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കേണ്ടത്. അത് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം കൊണ്ടാവണം. അവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി ഹവർ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara.

പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ MSDP. പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുമെങ്കിലും കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നാട്ടിൽ പശു വളർത്തൽ ഒരു പ്രധാന വരുമാന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ഫാം നടത്തുന്നവർക്കും കൈത്താങ്ങാകാൻ കേരള സർക്കാരിന്റെ ക്ഷീരവികസന വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കിടലൻ സബ്സിഡി പദ്ധതിയാണിത്. പലർക്കും പശുവിനെ വാങ്ങി ഒരു ഫാം തുടങ്ങാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ ലക്ഷങ്ങൾ ചിലവ് വരുന്ന തൊഴുത്ത് നിർമ്മാണം, പശുക്കളുടെ ഉയർന്ന വില, കറവി യന്ത്രങ്ങളുടെ ചിലവ് എന്നിവയൊക്കെ ആലോചിച്ച് പലരും പിന്നോട്ട് പോകാറാണ് പതിവ്. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതി വഴി വലിയ സാമ്പത്തിക സഹായം നൽകുന്നത്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പശുക്കൾ മാത്രമുള്ള ഒരു ചെറിയൊരു ഫാം ആണോ തുടങ്ങേണ്ടത്? അതോ 5, 10, 20 പശുക്കളൊക്കെയുള്ള വലിയൊരു കൊമേഴ്ഷ്യൽ ഫാം ആണോ ലക്ഷ്യം? ഇതിനെല്ലാത്തിനും ഈ പദ്ധതിയിൽ സബ്സിഡി ലഭ്യമാണ്. വെറുതെ പശുവിനെ വാങ്ങാൻ മാത്രമല്ല ഈ ഒരു സഹായം, ശാസ്ത്രീയമായ രീതിയിൽ നല്ലൊരു തൊഴുത്ത് പണിയാനും പശുക്കൾക്ക് സുഖമായി കിടക്കാൻ കൗമാറ്റുകൾ വാങ്ങാനും പാലിന്റെ ഗുണനിലവാരം കൂട്ടാനും കറവ എളുപ്പമാക്കാൻ സഹായിക്കുന്ന മിൽക്കിംഗ് മെഷീനുകൾ ഫാമിൽ സെറ്റ് ചെയ്യാനും ഒക്കെ പ്രൊജക്ട് തുകയുടെ വലിയൊരു ശതമാനം, അതായത് ഏകദേശം 50% വരെ സർക്കാർ സബ്സിഡിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകും. ഫാമുകൾ കൂടുതൽ ആധുനികമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനി ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. പണ്ടത്തെ പോലെ ഓഫീസുകൾ കയറിയിറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ ക്ഷീരശ്രീ പോർട്ടൽ വഴി ഓൺലൈനായി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഫാമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ പ്രൊജക്ട് പ്ലാൻ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം നിങ്ങളുടെ അടുത്തുള്ള ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങളുടെ ഫാം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ സബ്സിഡി തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഡയറി ഫാം തുടങ്ങി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും മടിക്കേണ്ട കേട്ടോ. ഈ ഒരു പദ്ധതി കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വേൾഡ് അനിമൽ ഡേയിൽ അനിമലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം സ്കീംസ് ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനും ഉണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയാ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. കേരളത്തിലെ ക്ഷീര കർഷകരുടെ വീട്ടിലെ ലക്ഷ്മിമാരായ പശുക്കുട്ടികളെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കേരള സർക്കാരിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. പദ്ധതിയുടെ പേര് ഗോവർദ്ധിനി അഥവാ കിടാവ് ദത്തെടുക്കൽ പദ്ധതി. ഒരു ഡയറി ഫാം നടത്തുന്ന കർഷകന് ഏറ്റവും വലിയ തലവേദന എന്താണെന്നറിയാമോ? ഫാമിൽ നല്ലൊരു പെൺപശുക്കുട്ടി ജനിച്ചാൽ അതിനെ പ്രസവപ്രായമാകുന്നത് വരെ പോറ്റി വളർത്തുക എന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. പാലിന്റെ വിലയും തീറ്റ ചിലവും ഒക്കെ നോക്കുമ്പോൾ പലരും ഈ പശുക്കുട്ടികളെ കൃത്യമായി ശ്രദ്ധിക്കാതെ വരികയോ അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് വിറ്റുകളയുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പശുക്കുട്ടികളാണ് നാളത്തെ നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ കർഷകർക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ നല്ല ഒന്നാന്തരം കറവ പശുക്കളാക്കി മാറ്റാൻ മൃഗസംരക്ഷണ വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അതായത് നിങ്ങളുടെ ഫാമിൽ ജനിക്കുന്ന നല്ല ഇനം പെൺകിടാങ്ങളെ സർക്കാർ ഒരു തരത്തിൽ ദത്തെടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ഈ പദ്ധതിയിൽ അംഗമായാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ശരിക്കും കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. പശുക്കുട്ടി ജനിച്ച് ഏകദേശം 4 മുതൽ 6 മാസം പ്രായമാകുമ്പോൾ മുതൽ ഇത് ആരംഭിച്ച് അത് വളർന്ന് ആദ്യമായി പ്രസവിക്കുന്നത് വരെയുള്ള കാലയളവിലാണ് സർക്കാർ സഹായം നൽകുന്നത്. ഈ സമയത്ത് പശുക്കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉയർന്ന ഗുണമേന്മയുള്ള കന്നുകാലി തീറ്റ, മികച്ച ധാതുലവണ മിശ്രിതങ്ങൾ, കൃത്യസമയത്ത് നൽകേണ്ട മരുന്നുകൾ, വിരയിളക്കാനുള്ള മരുന്നുകൾ എന്നിവയെല്ലാം കർഷകന് സബ്സിഡി നിരക്കിലോ സൗജന്യമായോ ലഭിക്കും. ഇതുകൂടാതെ ഈ കിടാങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ അപകടമോ വന്നാൽ സംരക്ഷണം നൽകാൻ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ഇതിൽ ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ ഫാമിൽ നല്ലൊരു പെൺകിടാവ് ജനിച്ചാൽ ഉടൻ തന്നെ അടുത്തുള്ള വെറ്ററിനറി ഡിസ്പെൻസറിയിലോ ഹോസ്പിറ്റലിലോ പോയി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെയോ ഡോക്ടറെയോ വിവരമറിയിക്കുക. അവർ വന്ന് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും ഇനവും പരിശോധിച്ച് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കും. ചുരുക്കം പറഞ്ഞാൽ ഭാവിയിൽ ഉയർന്ന പാൽ ഉൽപാദനമുള്ള മികച്ച പശുക്കളെ സ്വന്തം ഫാമിൽ തന്നെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് കയ്യിൽ നിന്ന് വലിയ ചിലവില്ലാതെ കിടാങ്ങളെ വളർത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി പദ്ധതിയാണിത്. കയ്യിൽ ഒരു പശുക്കുട്ടി ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഒട്ടും മടിക്കാതെ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Chariya Valiya Vartamanam with me, RJ Sultana. ഇന്ന് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഡയറി ഫാമും ലൈവ് സ്റ്റോക്കും ബിസിനസ്സും ഒക്കെ വലിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾക്കും കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു ബമ്പർ പദ്ധതിയെ പറ്റിയാണ്. ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ AHIDF എന്ന് വിളിക്കും. പേര് കേട്ട് ആരും പേടിക്കണ്ട, വലിയ തുക ലോൺ എടുത്ത് മൃഗസംരക്ഷണ മേഖലയിൽ സ്വന്തമായി ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു വലിയ ഫാക്ടറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണിത്. ഇതെന്തിനാണ് ഇപ്പോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യെസ്, ഇന്ന് ഒക്ടോബർ 4 വേൾഡ് ആനിമൽ ഡേ ആണ്. സോ ഈ ഒരു ഡേ അല്ലാതെ പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു സ്കീംസിനെ പറ്റിയൊക്കെ പറയേണ്ടത്? സാധാരണ ബാങ്കിൽ പോയി വലിയ തുക ലോൺ ചോദിച്ചാൽ പലിശ നിരക്ക് കേട്ട് നമ്മൾ ഞെട്ടാറുണ്ട്. എന്നാൽ ഈ പദ്ധതി വഴി നിങ്ങൾ ലോൺ എടുത്താൽ ബാങ്ക് നിശ്ചയിക്കുന്ന പലിശയിൽ 3% പലിശ ഇളവ് കേന്ദ്ര സർക്കാർ നേരിട്ട് നിങ്ങൾക്ക് നൽകും. അതായത് ബാങ്കിലെ പലിശ 9% ആണെങ്കിൽ നിങ്ങൾ വെറും 6% പലിശ മാത്രം അടച്ചാൽ മതി. ഇനി ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് നോക്കാം. വലിയ ഡയറി ഫാമുകൾ, പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ചില്ലിംഗ് പ്ലാന്റുകൾ, ഐസ്ക്രീം അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്ന സംസ്കരണ യൂണിറ്റുകൾ, ആധുനിക രീതിയിലുള്ള മാംസ സംസ്കരണ കേന്ദ്രങ്ങൾ, കന്നുകാലികൾക്കും കോഴികൾക്കും ഒക്കെയുള്ള തീറ്റ പുല്ല് അല്ലെങ്കിൽ തീറ്റ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറികൾ എന്നിവ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പദ്ധതി വഴി അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ പ്രൊജക്ട് ചിലവിന്റെ 90% വരെ ബാങ്ക് ലോൺ ആയി ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, വലിയൊരു തുക ലോൺ എടുക്കുമ്പോൾ തിരിച്ചടവ് ഓർത്ത് ആരും ടെൻഷൻ എടുക്കേണ്ടതില്ല. ലോൺ എടുത്ത് ആദ്യത്തെ 2 വർഷം നിങ്ങൾ ഒന്നും അടയ്ക്കേണ്ടതില്ല. അതിനെ നമ്മൾ മൊറട്ടോറിയം കാലയളവ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത 6 വർഷം കൊണ്ട് സാവധാനം ലോൺ തിരിച്ചടച്ചാൽ മതിയാകും. വ്യക്തികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കർഷക കൂട്ടായ്മകൾക്കും സ്വകാര്യ കമ്പനികൾക്കും എല്ലാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനായി നിങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ പോർട്ടൽ ആയിട്ടുള്ള AHIDF ഉദ്യമിത്ര വെബ്സൈറ്റ് വഴി ഓൺലൈനായി വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബിസിനസ് പ്ലാനും ആവശ്യത്തിന് സ്ഥലവും ഉണ്ടെങ്കിൽ മൃഗസംരക്ഷണ മേഖലയിലെ ഒരു വലിയ സംരംഭകനാകാൻ ഇതിലും മികച്ചൊരു അവസരം വേറെ ഇനി കിട്ടാനില്ല. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. ഇന്ന് ഒക്ടോബർ 4 വേൾഡ് ആനിമൽ ഡേ ആണ്. ഈ ഒരു ഡേയിൽ നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആട് വളർത്തൽ, പന്നി വളർത്തൽ, കോഴി വളർത്തൽ, അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള തീറ്റപ്പുല്ല് നിർമ്മാണം എന്നിവ വലിയ രീതിയിൽ ചെയ്ത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഒരു ബമ്പർ ലോട്ടറിയാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM 50% സബ്സിഡി പദ്ധതി. പേരിൽ കേട്ടതുപോലെ തന്നെ ശരിക്കും പകുതി ചിലവ് സർക്കാർ നോക്കിക്കോളൂട്ടോ. അതായത് നിങ്ങൾ ഒരു വലിയ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടിന്റെ മൊത്തം ചിലവിന്റെ കൃത്യം 50% തുക നേരിട്ട് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകും. ബാക്കി പകുതി തുക മാത്രം നിങ്ങൾ കയ്യിൽ നിന്നോ ബാങ്ക് ലോൺ വഴിയോ കണ്ടെത്തിയാൽ മതിയാകും. ഇനി ഇതിൽ നിന്ന് എത്ര രൂപ വരെ സബ്സിഡി കിട്ടുമെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും നെട്ടും. നിങ്ങൾ നല്ലൊരു ആട് ഫാമോ ചെമ്മരിയാട് ഫാമോ ആണ് തുടങ്ങുന്നതെങ്കിൽ പരമാവധി 50 ലക്ഷം വരെയും, പന്നി വളർത്തൽ ഫാം ആണെങ്കിൽ 30 ലക്ഷം വരെയും, കോഴി വളർത്തൽ ആണെങ്കിൽ 25 ലക്ഷം വരെയും നേരിട്ട് സബ്സിഡി ലഭിക്കും. കൂടാതെ മൃഗങ്ങൾക്കുള്ള സൈലേജ്, കന്നുകാലി തീറ്റ എന്നിവ നിർമ്മിക്കുന്ന വലിയ യൂണിറ്റുകൾ തുടങ്ങാൻ 50 ലക്ഷം വരെയും കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. വ്യക്തികൾക്കും കർഷക കൂട്ടായ്മകൾക്കുമെല്ലാം NLM ഉദ്യമി മിത്ര എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടും ഫാം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്വന്തം സ്ഥലവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇങ്ങനൊരു ഫാം തുടങ്ങാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വേൾഡ് ആനിമൽ ഡേയിൽ നമ്മൾ കേന്ദ്ര സർക്കാരുടെയും സംസ്ഥാന സർക്കാരുടെയും ഒരുപാട് പദ്ധതികളെ കുറിച്ചും അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടറിഞ്ഞത്. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനം ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RG സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

0: Shreya FM 90 Nadinuppum Nadarkuppum.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Oh!

0: Music Mapas.
1: Hi, hello, good morning and welcome to Music Mapas with me, RJ Ilkuti. പുതുപുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ടാണ് ഇന്ന് മ്യൂസിക് മപ്പാസിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എനിക്കറിയാമല്ല, കഴിഞ്ഞ ഒരാഴ്ച എന്തോരം പുതിയ പാട്ടുകളാണോ ഇറങ്ങിയത്, ഇത്രയും പുതിയ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം പാട്ടുകളാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഓരോരോ ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാം. സോ ആദ്യം തന്നെ തിയേറ്ററുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന, ആളുകളെ ഒരു ടൈം ലൂപ്പിൽ ഇങ്ങനെ നിർത്തി കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. മൂവിയുടെ പേര്

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.
6: Ladies and gentlemen, listen up to the loser song.

അപ്പൊ എന്തായാലും മൊഴി എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിജയ് സേതുപതി ലീഡ് റോളില് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ബത്ത എന്നുള്ളത്. സായി അഭ്യൻകറിന്റെ മ്യൂസിക് ആണ്. നമ്മുടെ ഫേവറേറ്റ് സിംഗർ ശ്രീറാം പാടിയിട്ടുണ്ട്. കാർത്തിക് നേത്തയാണ് ഈ ഒരു പാട്ടിനെ വരികൾ എഴുതിയിരിക്കുന്നത്. ബാലാജി ഡയറക്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് കേട്ടോ ഇത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വിജയ് സേതുപതിയുടെ ബത്ത സിനിമയിലെ മൊഴി എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ஆஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாடார் குப்பம்.
1: ஜெட்டா, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആ സിനിമയിലെ വൺ നെയിം പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നെൽസൺ സർ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അനിരുദ്ധിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് കോമ്പോസിഷൻ ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സൺ പിക്ചേഴ്സ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്.
1: മ്യൂസിക്.

സൂപ്പർ സുബുവിന്റെ വരികളാണ് ഈ പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഡീഷണൽ വോക്കൽസിൽ പാടിയിട്ടുള്ളത് യോഗി ശേഖർ, ജഗദീഷ് കുമാർ, ബാലരാജ്, ശ്രീധർ സേന എന്നിവരാണ്. സൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ നെൽസൺ സർ ഡയറക്ട് ചെയ്ത് വിജയ് കാർത്തിക് കണ്ണൻ ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ ജയിലർ ടൂവിലെ വൺ നെയിം പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ എഫ് എം 99.9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നമ്മുടെ രജനീകാന്ത് സാറിന്റെ അടിപൊളി കിട്ടിലൻ സിനിമയാണ് ജയിലർ 2 എന്നുള്ളത്. നെൽസൺ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് ആണ് ഹീറോ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സൺ പിക്ചേഴ്സ് ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ. സോ നമുക്ക് ജയിലർ 2-ലെ ബിന്ദാസ് പാട്ട് കേൾക്കാം മ്യൂസിക് മെപ്പാസിലൂടെ. ആൻഡ് ഇതുപോലെ പുതുപുത്തൻ പാട്ടുകൾ വഴിയെ വരുന്നുണ്ട്. സോ എങ്ങോട്ടും പോണ്ടാക്കി പോലീസ് നിങ്ങൾ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആസിയും മമത മോഹൻദാസും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. ക്രിസ്റ്റോ സേവിയറിന്റേതാണ് മ്യൂസിക്, വിനായക് ശിശുകുമാറിന്റെ ലിറിക്സ് ആണ് കേട്ടോ. സോ എന്തായാലും ഈ ഒരു സിനിമയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നസ്ലിൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ചന്തു സലീം, ഷൈൻ ടോം, നാദിയ മൊയ്തു, ജ്യോതിർമയി, രജിഷ, ഹൻസിക, പാരിസ് എന്നിവരാണ് കേട്ടോ. സോ നമുക്കറിയാം ബാച്ചിലർ പാർട്ടി 1 ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന പാട്ടുകളാണ്. സോ ആ ഒരു സീരീസിലേക്ക് അമൽ നീരദ് തരുന്ന അടുത്ത സെറ്റ് ഓഫ് പാട്ടുകളും അതുപോലെ തന്നെ മൂവി വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ബാച്ചിലർ പാർട്ടി 2 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അമൽ നീരദ് പ്രൊഡക്ഷൻസ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ചേർന്നുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പു പ്രഭാകറാണ് ഈ ഒരു സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ലെറ്റ്സ് ലിസൺ ടു വാഴവേ മായം ഫ്രം ദി മൂവി ബാച്ചിലർ പാർട്ടി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: We're finally here! Everybody in the cinema!

0: ടോപ്പ് തമിഴയുടെ മ്യൂസിയം മുറുക്ക് ടൂവിലെ വൈബ് വേണമ എന്ന പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.
1: இதெல்லாம் யாரா உண்ட கேட்டா யாரா நீ
0: ഇതില് എല്ലാം ഹിപ് ഹോപ്പ് തമിഴാണ്. ഡിറക്റ്റഡ് ബൈ ഹിപ് ഹോപ്പ് തമിഴ, കമ്പോസ്ഡ് ബൈ ഹിപ് ഹോപ്പ് തമിഴ, പാടിയിരിക്കുന്നത് ഹിപ് ഹോപ്പ് തമിഴ, ലിറിക്സ് പിന്നെയ്തിരിക്കുന്നത് ഹിപ് ഹോപ്പ് തമിഴ. അങ്ങനെ ഹിപ് ഹോപ്പിന്റെ ഒരു ഓൾ ഇൻ വൺ കളിയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ ടോപ്പ് 6 പൊസിഷനിൽ വൺ ഓഫ് ദി സോങ് ആണ് വൈബ് വേണം എന്ന ഈ ഒരു പാട്ട്. ഹിപ് ഹോപ്പ് തമിഴയുടെ കൂടെ കൗശിക് കൃഷ്, മഹാലിംഗം, വി ജെ സിദ്ധു എന്നിവരുകൂടി ഈ പാട്ട് പാടിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ കുറച്ച് കിഡ്സ് കോറസ് പോർഷൻ വരുന്നുണ്ട്. അത് പാടിയിരിക്കുന്നത് ജനാവ്, അക്ഷിത്, മഗതി, ഹർഷിനി എന്നിവരാണ്. ആൻഡ് ലിറിക്സിൽ വരുമ്പോഴേക്കും ഹിപ് ഹോപ്പിന്റെ കൂടെ കൗശിക് കൃഷ് ഇതില് ലിറിക്സ് പെൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് മിസ്സേ മുറുക്ക് ടൂവിലെ വൈബ് വേണമാ എന്ന പാട്ട് കേട്ടൊന്ന് വൈബാകാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ശ്രീ എഫ് എം 90.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

മയ മുരളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാം ഡാനിയൽ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സമയമുരളി തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സും പെന്നെയ്തിരിക്കുന്നത്. ആൻഡ് പ്രദീപ് കുമാർ ആണ് താമര എന്ന ഈ പാട്ടിന്റെ സിംഗർ. സരൺ, ജെ ഡി ചക്രവർത്തി, ലാൽ, സ്മേഹ, രാധിക, ശരത് കുമാർ, സാദിഖ്, കാലി വെങ്കട്, ബാലസരവണൻ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണിത്. എസ് ആർ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് രാം പ്രകാശ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എനിമി ഓഫ് ദി സ്മഗ്ലർ എന്ന സിനിമയിലെ താമരൈ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത്

പ്രീതി എന്നിവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂട്ടിംഗ് ആയിട്ടുള്ള സോങ് ആണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസ് റോഡി. ആൻഡ് ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ മ്യൂസിക് മപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ ട്രാക്കുകളുമായിട്ട് നമുക്ക് മ്യൂസിക് മപ്പാസിനെ മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

കളിലെ പാട്ടുകൾ എത്ര കേട്ടാലും മതി വരാത്ത ഒരിളം കാറ്റുപോലെ നമ്മുടെ മനസ്സിനെ തഴുകി തലോടുന്ന ആ പഴയ ഫീൽ ഗുഡ് മെലഡികളിലേക്ക് നമുക്കിന്ന് യാത്ര ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു പിടി നല്ല പാട്ടുകളുമായി ഇന്നത്തെ എവോ ഗ്രീൻ ഹിറ്റ്സിൽ കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അഴുകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഒരു എവോ ഗ്രീൻ ഹിറ്റാണ് നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത്. ശങ്കരാഭരണം രാഗത്തിൽ വിദ്യാസാഗർ സാർ ഈണമിട്ട് കൈതപ്രം സാറിന്റെ അർത്ഥവത്തായ വരികളിൽ വെണ്ണില ചന്ദനക്കിണ്ണം കേൾക്കാം. ഈ മനോഹരമായ ഗാനം എവോ ഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

മനസ്സിനെ വല്ലാതെ ശാന്തമാക്കുന്ന മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയ മറ്റൊരു മാസ്മരിക ഗാനത്തിലേക്ക് നമുക്ക് വരാം. സംഗീതത്തിന്റെ നിഗൂഢതയും ഭംഗിയും ഒരുപോലെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വിസ്മയമാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് ചിത്രത്തിനായി എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതത്തിൽ ബിച്ചു തിരുമല സാറിന്റെ വരികളിൽ പിറന്ന് പഴന്തമിഴ് പാട്ടിഴിയും ശ്രുതിയിൽ എന്ന ഗാനം മലയാള സംഗീത ലോകത്തെ സമാനതകളില്ലാത്ത ഒരു അനുഭവമാണ്. ആഹരി രാഗത്തിന്റെ ദേവത്വമുള്ള ഈണവും ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാറിന്റെ ശബ്ദമാധുര്യവും ഒന്നു ചേരുമ്പോൾ അതൊരു വേറിട്ട ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഒരു മനോഹരമായ ഗാനമാണ് ഇന്നത്തെ

0: കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാട്ടിൻപുറത്തെ ഭംഗിയും പ്രണയത്തിന്റെ നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ തനിയെ ചുവടുവെക്കാൻ പ്രേരിപ്പിക്കുന്ന മാസ്മരികമായ ഒരു ഗാനത്തിലേക്ക് ഇനി പോകാം. കേൾക്കുന്ന മാത്രയിൽ തന്നെ മനസ്സിൻ നാടൻ കാറ്റും മണവും നിറയ്ക്കുന്ന ഈ പാട്ട് ഏത് സങ്കടത്തിലും മനസ്സിന് സന്തോഷത്തിന്റെ ഒരു കുളിർക്കാറ്റ് തരുന്ന അപൂർവ പാട്ടുകളിൽ ഒന്നാണ്. തേന്മാവൻ കൊമ്പത്ത് എന്ന എവോഗ്രീൻ സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മനോഹര വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സാർ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ സാറും കെ എസ് ചിത്രാമയും ചേർന്ന് പാടി അമരമാക്കിയ കറുത്ത പെണ്ണി എന്ന ഗാനമാണ് എവോഗ്രീൻ ഹിറ്റ്സിലൂടെ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ,

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പൂലമൺ, കൊട്ടാരക്കര.

പ്രളയത്തിന്റെ തീവ്രതയും മഴയുടെ കുളിർമയും ഒരുപോലെ കോർത്തിണക്കിയ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് നമുക്ക് വരാം. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനായി കൈതപ്രം സാറിന്റെ ഹൃദ്യമായ വരികൾക്ക് സംഗീതമാന്ത്രികൻ രവീന്ദ്രൻ മാസ്റ്റർ ഈണം പകർന്ന് ശുദ്ധധന്യാസി രാഗത്തിന്റെ മാസ്മരിക ഭംഗിയിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാറും കെ എസ് ചിത്രാമ്മയും ചേർന്ന് അനശ്വരമാക്കിയ എന്തിന് വേറൊരു സൂര്യോദയം എന്ന മാസ്മരിക ഗാനമാണ് അടുത്തതായി എവോ ഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. മനസ്സിനെ വല്ലാതെ ശാന്തമാക്കുന്ന പ്രണയത്തിന്റെയും നൊമ്പരത്തിന്റെയും ആഴം തൊട്ടറിയുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മഴവില്ല തെളിയുന്നത് പോലെ തോന്നും. കേൾക്കാം ഈ മനോഹരമായ ഗാനം എവോ ഗ്രീൻ ഹിറ്റ്സിലൂടെ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand-ine samibam Pulaman Kottarakara.
3: Ningalude business ini naadariyitte Aashraya FM 90 lude parisyangal nalguvanayi ningalkkum vilikkam 9072585908 enna number ilekku.
2: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: però oltre si chiama Abraham. പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകളിൽ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏത് സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ്ജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
1: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independence Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
0: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ ഒക്ടോബർ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യ പദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2nd പതിപ്പിന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഗോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. 19th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ആദ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും October 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് 19 കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 December 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിനായി ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഖോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50th വയലാർ സാഹിത്യ അവാർഡ് R രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R ശ്രീലേഖ തുടരുമെന്ന് മേയർ വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മഷാറിനെയും ക്ഷണിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ITകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി PM SETU ഇന്ന് 1 പൂർത്തിയാകുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 മഞ്ഞ് ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. ആശ്രയ FM 90.
3: நாட்டாருக்கு போ.

ക്ഷണിക്കുന്ന ഒരു മാസ്മരിക ഗാനത്തിലേക്ക് നമുക്ക് വരാം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തൊട്ടറിയുന്ന ഈണവും വരികളും കൊണ്ട് മലയാളികളുടെ ഗൃഹാതുരതയിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര സൃഷ്ടിയാണിത്. പവിത്രം എന്ന ചിത്രത്തിനായി ONV കുറുപ്പ് സാറിന്റെ അനശ്വര വരികൾക്ക് ശരത് സാർ ഈണം പകർന്ന് കരാരപ്രിയ രാഗത്തിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് ഗാനഗന്ധർവൻ KJ യേശുദാസ് സാർ അതിമനോഹരമായി പാടിയ ശ്രീരാഗമോ എന്ന എവർഗ്രീൻ ഗാനമാണ് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആഴുജി സുൽത്താനയാണ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഡിമോസ്
4: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു വസന്തം തീർക്കുന്ന ഈ പാട്ട് മനസ്സിലെ ഓർമ്മച്ചെപ്പിൽ സൂക്ഷിച്ചു വെച്ച ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കും. അനിയത്തിപ്രാവ് എന്ന എവോഗ്രീൻ ചിത്രത്തിനായി എസ് രമേശൻ നായർ സാറുടെ മാസ്മരിക വരികൾക്ക് ഔസേപ്പച്ചൻ സാർ സംഗീതമൊരുക്കി ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാറും സുജാത ചേച്ചിയും ചേർന്ന് മനസ്സിലേക്ക് കോരിത്തന്ന എന്നും നിന്നെ പൂജിക്കാം എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു പ്രത്യേക ഫീൽ കൊണ്ടുവരുന്ന പ്രണയത്തിന്റെ നിഷ്കളങ്കതയും ഭംഗിയും ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന ആ മനോഹരമായ ഗാനം കേൾക്കാം. എവോഗ്രീൻ ഹിറ്റ്സിലൂടെ കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്ത മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Cheta, ee onathinte veettil furniture o athu Malaysian trip o?
4: Ee paranjathu rendu orumich aayalo?
3: Orumich aayittano?
5: Nimus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam, mathramalla aakarshakamaya giftukalum.
3: Appol ee onam Dimos Furniture-il thanne.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കാത്തിരിപ്പിനും കുളിർമയേകുന്ന ഹൃദയത്തിൽ പ്രണയത്തിന്റെ ആഴമുള്ള നൊമ്പരവും മാധുര്യവും നിറയ്ക്കുന്ന ഒരു അവിസ്മരണീയ ഗാനത്തിലേക്ക് നമുക്കിനി പോകാം. എത്ര കേട്ടാലും മടുക്കാത്ത, വീണ്ടും വീണ്ടും കേൾക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഈ പാട്ടിനുണ്ട്. കേൾക്കുന്ന മാത്രയിൽ തന്നെ മനസ്സിലൊരു മഞ്ഞത്തുള്ളിയുടെ കുളിരും ഓർമ്മകളുടെ ഒരു നീലാംബരവും തുറന്നിടുന്ന അപൂർവം പാട്ടുകളിൽ ഒന്നാണിത്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് വിദ്യാസാഗർ സാർ ഈണം നൽകി ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാറിന്റെ ശബ്ദത്തിൽ നമ്മിലേക്ക് ഒഴുകിയെത്തിയ പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ എന്ന എവർ ഗ്രീൻ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രണയത്തിന്റെ ആർദ്രതയും പ്രതീക്ഷയും ഒട്ടും ചോരാതെ ഒപ്പിയെടുത്ത ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും സ്നേഹത്തിന്റെ ഒരു കുളിർക്കാറ്റ് വീശിയടിക്കും. കേൾക്കാം ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ DT അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ഗ്രാമീണതയുടെ നടക്കഥകളും തമാശകളും ഒളിപ്പിച്ചു വെച്ച് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തുന്ന മനോഹരമായ മറ്റൊരു ഗാനത്തിലേക്ക് നമുക്ക് വരാം. പ്രകൃതിയുടെ പച്ചപ്പും നാടൻ വടിയുടെ താളവും ഒരുപോലെ അനുഭവിപ്പിക്കുന്ന, ഉള്ളിലെന്നും ഉന്മേഷം നിറയ്ക്കുന്ന ഒരു പാട്ടുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ നാടൻ വടിവുത്ത് വരികൾക്ക് ബേണി ഇഗ്നേഷ്യൻ സാർ ഈണം പകർന്ന് ഭീംപ്ലാസി രാഗത്തിന്റെ ഭംഗി തുളുമ്പുന്ന ആ ഒരു ഈണത്തിൽ എൻ ജി ശ്രീകുമാർ സാർ അതിമനോഹരമായി പാടിയ കള്ളിപ്പൂങ്കുയിലെ എന്ന ഗാനം മനസ്സിനെ ഒരേ സമയം സന്തോഷത്തിലാഴ്ത്തുകയും പഴയൊരു കാലഘട്ടത്തിന്റെ ഗൃഹാതുരതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫൺടപ്പിംഗിലൂടെയും കിടലൽ മെമിക്രിയിലൂടെയും മലയാളികളെ കുടുകുടി ചിരിപ്പിച്ച താരം. കോമഡി റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ പൊട്ടിച്ചിരിയുടെ പൂരം തീർത്ത ടെലിവിഷൻ ആർട്ടിസ്റ്റ് നന്ദോ ഹരീന്ദ്രൻ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ. കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ അനോമിക്കയോടൊപ്പം.

0: check.
1: It's everything cinema.
0: Very good afternoon and welcome to Real Check, the complete movie show with me, RJ Anamika. അപ്പോ ഇന്നത്തെയും പോലെ ഈ ഒരു ഞായറാഴ്ച ദിവസം ഒരുപാട് ഒരുപാട് ഒരുപാട് കലക്കൻ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് റീൽ ചെക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ എന്നല്ല പല ഭാഷകളിലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ ധാരാളം വരുന്നത് കൊണ്ട് തന്നെ ഈ ജോണറിൽ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാനാകും എന്നായിരിക്കും സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ചിന്തിക്കാറുള്ളത്. സ്ഥിരം പോലീസും കുറ്റവാളിയും ക്യാറ്റ് മൗസ് ഗെയിമിൽ നിന്ന് എന്തെങ്കിലും പുതിയത് ആലോചിച്ചെടുക്കുക എന്നത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സംഗതിയെ വിജയകരമായിട്ട് മറികടന്നിരിക്കുകയാണ് വിഷ്ണു രാമചന്ദ്രന്റെ തിരക്കഥയിൽ രജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ് ഹീറോ ആയിട്ട് തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ള ആരം എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷമാണ് നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത് കേട്ടോ.
2: സമീപത്തുള്ള വേസ്റ്റ് യാർഡിലാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത്.
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കണം.
0: വൈകാരികതയും സസ്പെൻസും കലർന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്ന ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഗുഡ് ഹോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ ബാനറിൽ ഡോക്ടർ ജുനൈസ് ബാബു ഗുഡ് ഹോപ്പ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു കൊലപാതകവും അതിനെ ചുറ്റുപറ്റിയുള്ള അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രമേയമായിട്ട് എത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഹറോക്കിനടുത്ത വേസ്റ്റ് ഡംപിംഗ് യാർഡില് അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്ന സംഭവത്തിന് പിന്നാലെ സി എ ആന്റോ ഈപ്പൻ നടത്തുന്ന അന്വേഷണമാണ് ഈ ഒരു സിനിമ പറയുന്നത്. അന്വേഷണത്തിനിടെ ഈ ഉദ്യോഗസ്ഥനുണ്ടാകുന്ന ഒഫീഷ്യലും വ്യക്തിപരവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് കഥാഗതിയെ സംഘർഷഭരിതമാക്കുന്നത് എന്ന് തന്നെ പറയാം. ഒറ്റയടിക്ക് ഞെട്ടിക്കുന്ന സസ്പെൻസിലേക്ക് പോകാതെ ക്രമാനുഗതമായിട്ട് ഒരു തീപ്പൊരി ഊതി ഊതി ആളിക്കത്തിക്കുന്ന ശൈലിയിലാണ് സിനിമയുടെ അവതരണം അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് പറയാം. കേസ് അന്വേഷണം പ്രേക്ഷകരെ ഒരു ഘട്ടത്തിൽ പോലും മടുപ്പിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സിനിമ തുടങ്ങിയ ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ സി എ ആന്റോ ഈപ്പൻ ആരാണെന്ന് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. സ്ഥിരം പോലീസ് കഥകളിൽ കാണുന്ന ക്ലീഷകളെ ഈ ഒരു സിനിമ തിരുത്തി എഴുതുന്നുണ്ട് എന്ന് പറയാം. ഒരു കുറ്റം നടന്ന് ആദ്യം ഒരു അന്വേഷകൻ വരുന്നു, അയാൾക്ക് കേസ് തെളിയിക്കാൻ പറ്റാതെ വരുമ്പോ യഥാർത്ഥ നായകൻ വന്ന് കേസ് ഏറ്റെടുത്ത് കുറ്റം തെളിയിക്കുന്നു എന്ന സംഗതി ആരും എന്ന ചിത്രത്തില് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആന്റോ ഈപ്പൻ എന്ന സാധാരണ SHO ആണ്. തനിക്ക് മുന്നിൽ വരുന്ന സാഹചര്യ തെളിവുകളെ ആശ്രയിച്ച് കേസ് അന്വേഷിക്കുന്ന ഒരു ആളാണ് ആന്റോ. നായകൻ പോലീസും കഥ കുറ്റാന്വേഷണവും ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആന്റോ ഈപ്പനെ മാസ് ഹീറോ ആയിട്ട് അവതരിപ്പിക്കാമെങ്കിലും അതും സംവിധായകൻ രജീഷും തിരക്കഥാകൃത്ത് വിഷ്ണു രാമചന്ദ്രനും ഒഴിവാക്കിയിട്ടുണ്ട്.
4: പോലീസ് അന്വേഷണത്തിൽ കാണിച്ച അനാസ്ഥയൊക്കെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
5: ഒരു പ്രോട്ടോകോളും നോക്കേണ്ട ആവശ്യമില്ല. കെത്തം അറസ്റ്റഡ്, ഹാൻഡ്കഫ്സ് ഇട്ടിട്ട് ഇതേ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം.
6: സെറി പറയുന്ന സമയത്ത് അരമണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ ഏകദേശം 8 വണ്ടികൾ ആ ക്യാമറയിൽ വന്നിട്ടുണ്ട്.
4: ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്ത
0: പേരിന് പോലും സ്ലോ മോഷൻ സീൻസ് ഇല്ല എന്നതും നായകന്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ എത്തിനോട്ടം നടത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജിത്തു ദാമോദരന്റെ സിനിമറ്റോഗ്രഫിയും വി സാജന്റെ എഡിറ്റിംഗും സിനിമയെ റിയലിസ്റ്റിക് ആക്കുന്നുണ്ട്. മാത്രമല്ല രോഹിത് ഗോപാലകൃഷ്ണന്റെ പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കഥാ സന്ദർഭത്തിനിണങ്ങും വിധം പശ്ചാത്തല സംഗീതം എന്നോണമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സൈജു കുറുപ്പാണ് സി എ ആന്റോ ഈപ്പൻ എന്ന നായക വേഷത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള വളരെ സാധാരണ ായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സൈജു ഗ്രൂപ്പ് വളരെ ഭംഗിയായിട്ട് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കുറ്റാന്വേഷണത്തിനൊപ്പം തന്നെ വൈകാരികതയും ഇടകലർത്തിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ആന്റോ ഈപ്പന്റെ മാനസിക വ്യാപാരത്തിനൊപ്പം പ്രേക്ഷകർക്കും സഞ്ചരിക്കാനാകുന്നുണ്ട് എന്നതാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ വിജയവും. അഷ്കർ അലി, സുധീഷ് എന്നിവരുടെ പ്രകടനവും കയ്യടി അർഹിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇവരെ കൂടാതെ സിദ്ദിഖ്, അഞ്ജു കുര്യൻ, ഉണ്ണിലാലു, അജിത് കോശി, മനോജ് കെയു, ഷഹീൻ സിദ്ദിഖ്, അപ്പുണ്ണി, ശശി, മീര വാസുദേവ്, വൈഷ്ണവി, കല്യാണി, സുരഭി, സന്തോഷ്, ലതാ ദാസ്, ഗോകുലൻ, റിയാസ്, നർമ്മകല, ജയരാജ് വാര്യർ, കവിനി സൈറ, ശ്രേയ ജയദീപ്, ഐറിക് ആദം, ഗുഡ് ഹോപ്പ് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങളായിട്ട്
5: എത്തിയിട്ടുള്ളത്. അവരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും.
0: ഓരോ ബിന്ദുവും സംഗമിക്കുന്ന ഇടം എന്നാണ് ആരം എന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പേരിനോട് പരിപൂർണമായിട്ടും നീതി പുലർത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. അതിമാനുഷികമായിട്ടുള്ള സീൻസുകളില്ലാതെ ഒരു നിമിഷം പോലും മടുപ്പിക്കാത്ത ചടുലമായിട്ടുള്ള അവതരണ ശൈലിയിലുള്ള വൈകാരികത നിറഞ്ഞ റിയലിസ്റ്റിക് കുറ്റാന്വേഷണ സിനിമ കൂടിയാണ് ആരം. എന്തായാലും വെറും ട്വിസ്റ്റ് അല്ല, ഡബിൾ ട്വിസ്റ്റ് ഒക്കെ കലർത്തിയിട്ടുള്ള സസ്പെൻസും ഇമോഷൻസും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ആരം. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് റീൽ ചെക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Check. It's everything. Cinema.
1: മുടിയനായ പുത്രന്റെ കഥയാണ് ബൈബിളിൽ ഉള്ളതെങ്കിൽ മുടിയനായ ഒരു അപ്പന്റെ കഥയാണ് അവരാശൻ ആൻഡ് സൺസ് എന്ന സിനിമ പറയുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ.
3: അപ്പനെ കുറിച്ച് സംസാരിക്കണ ബോധം ഉണ്ട് നിനക്ക്?
4: അതിനെ അപ്പൻ കാണിക്കണം.
5: ചില നേരത്തെ അവന്മാരുടെ വിചാരം അവന്മാരെ എന്റെ തന്തയാണെന്നാണ്.
1: ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന ബിജു മേനോൻ സിനിമ തരക്കേടില്ലാത്ത ആസ്വാദന അനുഭവമാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത് കേട്ടോ. ശ്രീനാഥ്, ഭാസി, ഗണപതി എന്നിങ്ങനെ മലയാളത്തിലെ രണ്ടു പ്രമുഖ യുവതാരങ്ങളുടെ പിതാവിന്റെ വേഷം ചൂസ് ചെയ്യാനായിട്ട് ബിജു മേനോൻ കാണിച്ചിട്ടുള്ള ധൈര്യം അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. അവരാൻ എന്ന അപ്പന്റെയും രണ്ടു മക്കളുടെയും ജീവിതങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സിനിമ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, ചിലപ്പോഴൊക്കെ കണ്ണു നനയിക്കുകയും ചെയ്യും. സാധാരണ ജീവിതത്തിലും സിനിമയിലും ഉഴപ്പന്മാരായിട്ടുള്ള മക്കളെയാണ് വരാറുള്ളതെങ്കിൽ ഇവിടെ അപ്പനാണ് ഉഴപ്പനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. മദ്യപാനി ആയിട്ടുള്ള അവരാൻ അറിഞ്ഞും അറിയാതെയും പിടിക്കുന്ന വള്ളികൾ അയാളുടെ മക്കൾക്ക് പല തരത്തില് പാരയാകുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു തുടങ്ങുന്ന സമയത്ത് അവരപ്പനെ നാടുകടത്തും. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയമായിട്ട് എത്തിയിട്ടുള്ളത്. ചിരിയിലൂടെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി കടന്നു പോകുന്നത് കേട്ടോ. മക്കളോട് തരുമ്പും സ്നേഹം പുറത്ത് കാണിക്കാത്ത അവരാണ് കുറച്ചെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ളത് മരുമകളോട്. രണ്ടാം പകുതിയിലെ സിനിമ കുറച്ചുകൂടി സീരിയസ് ആവുന്നുണ്ട് എങ്കിലും ചിരിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് കേട്ടോ. വൈകാരിക സീനുകൾക്ക് കുറച്ചുകൂടി കണക്ഷൻ ആവശ്യമായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നാം. ഒപ്പം കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം വിവരിക്കുന്നതിലും കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തന്നെ പറയാട്ടോ. ആൻഡ് അവരാനായിട്ട് നമ്മുടെ ബിജു മേനോൻ മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്.
6: തന്ത നന്നാവും, തന്ത നന്നായാലല്ലേ കുടുംബം
4: നന്നാവുള്ളൂ.
1: മക്കളായിട്ട് എത്തിയിട്ടുള്ള ശ്രീനാഥ്, ഭാസിയും ഗണപതിയും അവരുടെ കഴിവിനൊത്ത പെർഫോമൻസ് സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ശരിക്കും മിന്നിച്ചത് എന്ന് പറയുന്നത് വിനയ് ഫോർട്ട് ആണ് കേട്ടോ. അനി എന്ന തന്റെ സൈക്കോ കഥാപാത്രത്തെ ബ്ലാക്ക് ഹ്യൂമർ ഉപയോഗിച്ച് ചിരിപ്പിച്ചു, എന്നാൽ അതേസമയം പേടിപ്പിച്ചു വിനയ് അഴിഞ്ഞാടി എന്ന് തന്നെ പറയാം. നവാഗതനായിട്ടുള്ള തമ്പി ആദ്യ സംവിധാന സംരംഭം തരക്കേടില്ലാതെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാട്ടോ. തമ്പിയും ജോസഫ് വിജീഷും ചേർന്ന് എഴുതിയിട്ടുള്ള തിരക്കഥ സിനിമയുടെ നട്ടില് തന്നെയാണ്. സനൽദേവന്റെ സംഗീതവും സജിത് പുരുഷന്റെ സിനിമറ്റോഗ്രഫി മികച്ചു നിന്ന സമയത്ത് ആകാശ് ജോസഫ് വർഗീസിന്റെ എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് രസിക്കുന്ന ഫാമിലി ഇമോഷണൽ എലമെന്റ്സും ഒപ്പം ചിരിയും നിറഞ്ഞ ഒരു സിനിമ കൂടിയാണ് അവരാജൻ ആൻഡ് സൺസ്.
7: ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ പോലെ അവരാജൻ ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടു.
1: ഈ അപ്പനെയും മക്കളെയും തിയേറ്ററിൽ പോയിട്ട് കണ്ടാൽ അതൊരു നഷ്ടമാവില്ല എന്ന് തന്നെ പറയാട്ടോ. ഇനി ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് റിയൽ ചെക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: check.
1: It's everything cinema.
0: ഫാന്റസിയും ഹാസ്യവും വൈകാരിക മുഹൂർത്തങ്ങളും കോർത്തിണക്കി നവാഗത സംവിധായകൻ ശശാങ്ക് യലറ്റി ഒരുക്കിയിട്ടുള്ള തെലുങ്ക് ഫാമിലി ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ. യൂറോ സിനിമയുടെ കിളക്കൻ വിശേഷങ്ങളാണ് ഇനി റീൽസുകളിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജി അനാമിക.
2: പണ്ടൊരു നാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളെ പറ്റി അവന് നന്നായിട്ട് അറിയാം. ഒന്ന് പണം, മറ്റൊന്ന് ട്രബിൾ.
0: മലയാളികളുടെ പ്രിയ താരം ഫഹദ് ഫാസിൽ തെലുങ്കിൽ നായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു എന്ന പ്രത്യേകതയോടെ എത്തിയിട്ടുള്ള ഇരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് SS രാജമൗലിയുടെ പ്രൊഡക്ഷൻ ബാനറായിട്ടുള്ള അർക്കാ മീഡിയ വർക്ക്സും ഷോയിങ് ബിസിനസ്സും ചേർന്നിട്ടാണ്. എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരെ, പ്രത്യേകം പറയുകയാണെങ്കിൽ കുട്ടികളെയും കുടുംബങ്ങളെയും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്ന ഒരു വേറിട്ട മാജിക്കൽ എക്സ്പീരിയൻസ് നൽകാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പണത്തോടുള്ള അമിത ആർത്തിയും തട്ടിപ്പുകളും ജീവിത ചരിയാക്കിയിട്ടുള്ള അനാഥനായിട്ടുള്ള ആംബുലൻസ് ഡ്രൈവറാണ് സൂരി. പ്രാദേശിക ഗുണ്ടാ തലവനായിട്ടുള്ള അസ്ലം ഭായിയെ പറ്റിച്ചു കുടുങ്ങുന്ന സൂരിക്ക് 2 ദിവസത്തിനുള്ളിൽ 25 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന കർശന മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കുറുക്കിൽ നിന്ന് ഊരി പോരാനായിട്ട് അവൻ കണ്ട കുറുക്ക് വഴി സമ്പന്ന കുടുംബത്തിലെ കൊച്ചുകുട്ടികളെ തട്ടിയെടുക്കുക എന്നതായിരുന്നു. തന്റെ വളർത്ത് നായയായിട്ടുള്ള സ്നൂപ്പിക്കൊപ്പം തെരുവിൽ തനിച്ചായിട്ടുള്ള ദിവ്യ അപ്രതീക്ഷിതമായിട്ട് സൂരിയെ കണ്ടുമുട്ടുകയാണ്. അവനൊരു വലിയ മായാജാലക്കാരനാണെന്നാണ് ദിവ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടോ. തനിക്ക് നഷ്ടപ്പെട്ട അച്ഛനമ്മമാരെ ഈ മാന്ത്രികൻ തിരികെ കണ്ടെത്തി തരുമെന്ന് ആ കുഞ്ഞു നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സൂര്യയുടെ കണ്ണിൽ അവൾ ഒരു പണയപ്പണ്ടം മാത്രമായിരുന്നു. തനിക്കായിട്ട് ദിവ്യ നൽകുന്ന സ്നേഹവും കരുതലും അറിയാതെ അവളെ വിറ്റ് പണമാക്കാനായിട്ട് ശ്രമിക്കുന്ന സൂര്യയ്ക്ക് മുന്നിൽ പിന്നീട് തെളിയുന്നത് ദിവ്യയുടെ വിചിത്രമായിട്ടുള്ള മാനുഷിക ശേഷികളും ഒപ്പം ദുരൂഹത നിറഞ്ഞ ഒരു വലിയ സത്യവുമാണ്.
3: ദിവ്യ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് 1 കോടി രൂപ ഞാൻ
4: പറയാം.
2: പണ്ടൊരു മഹാൻ പറഞ്ഞ കാര്യം കുറുക്കൻ മറന്നു എന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ
0: തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു തട്ടിപ്പുകാരനും ഉറ്റവരെ തേടി അലയുന്ന ഒരു നിഷ്കളങ്ക ബാല്യവും ഒന്നിച്ചു നടത്തുന്ന ഈ ഒരു അപൂർവ യാത്രയും അതിനിടയിൽ ഉണ്ടാകുന്ന വിചിത്രവും വൈകാരികവുമായിട്ടുള്ള നിമിഷങ്ങളുമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ആകർഷണം. തന്റെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളുടെ യാതൊരു നിഴലും വീഴാത്ത വിധം സൂര്യയായിട്ട് പൂർണ്ണമായിട്ട് പരകായ പ്രവേശം നടത്താനായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിന് സാധിച്ചിട്ടുണ്ട്. ഭാവങ്ങളിലൂടെയും സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളിലൂടെയും കോമഡി ടൈമിങ്ങിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന നമ്മുടെ ഫഹദ് സ്വാഭാവികമായിട്ടുള്ള അഭിനയ ശൈലിയിലൂടെ തെലുങ്കിലും തന്റെ മാന്ത്രികത വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിലെ ബാലതാരമായിട്ടുള്ള സാറ പാലേക്കർ അവതരിപ്പിച്ചിട്ടുള്ള ദിവ്യ എന്ന കഥാപാത്രവും സ്നൂപ്പി എന്ന നായയും പ്രേക്ഷകരുടെ മനസ്സ് കവരുന്ന ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. സൂര്യയും ദിവ്യയും തമ്മിലുള്ള കെമിസ്ട്രിയും സ്വാഭാവികമായിട്ടുള്ള നിഷ്കളങ്കതയും സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആണ് എന്ന് തന്നെ പറയാം. ഇവരെ കൂടാതെ സഹതാരങ്ങളായിട്ട് എത്തിയിട്ടുള്ള ദിവ്യ പിള്ള, സൗരഭ്, സച്ദേവ, വെങ്കടേഷ്, കാക്ക മാനു, മഹേഷ് പഞ്ചരേഖർ എന്നിവരും തങ്ങളുടെ റോളുകളെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ശശാങ്ക് എലറ്റിയുടെ സംവിധാന മികവും ഹംസ അലിയുടെ രചനയും സിനിമയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഫെയറി ടെയിൽ ലുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഒരു ഫാന്റസി കോമഡി എന്ന നിലയിൽ കുട്ടികളെ തിയേറ്ററുകളിലേക്ക് വൻതോതിൽ ആകർഷിക്കുന്ന ഫാക്ടേഴ്സ് ഈ ഒരു സിനിമയിലുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളുടെ മാജിക്കും അമാനുഷിക അനുഭവങ്ങളും നിറഞ്ഞ രംഗങ്ങളെ തിയേറ്ററുകളിലെ ചിരിയും അത്ഭുതവും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്.
4: എനിക്ക് ദേഷ്യം വരും.
5: You're my best friend, Suri.

ബ്രാഡ് ഫ്രാൻസിസിന്റെ സിനിമറ്റോഗ്രഫിയും റോഡ് ട്രിപ്പിലെ ദൃശ്യങ്ങൾക്ക് നയനമനോഹരമായിട്ടുള്ള ഭംഗി പകർന്നു നൽകിയ സമയത്ത് കാലഭൈരവയുടെ പശ്ചാത്തല സംഗീതം രംഗങ്ങളുടെ വൈകാരികതയും തമാശയും ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലളിതമായിട്ടുള്ള തമാശകളും മാജിക്കൽ അന്തരീക്ഷവും വൈകാരികമായിട്ടുള്ള മെസ്സേജുകളും കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ. കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു മികച്ച ഫാന്റസി മൂവി തന്നെയാണ് കേട്ടോ ഇത്. ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: check.
1: It's everything cinema.
0: ചിത്രങ്ങൾ രണ്ട് തരത്തിൽ അവതരിപ്പിക്കാം. അതീവ ചടുലമായ രീതിയിലാണ് ഒന്ന്, രണ്ടാമത്തേത് അല്പം സാവധാനത്തിൽ പ്രേക്ഷകരെ കൈപിടിച്ച് പതിയെ പതിയെ സസ്പെൻസിന്റെയും ട്വിസ്റ്റിന്റെയും ഉന്നതിയിലെത്തിക്കുന്ന വിധത്തിൽ. സുനിൽ എബ്രാഹിം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ദി തേർഡ് മർഡർ എന്ന ചിത്രം ഇപ്പറഞ്ഞതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: ക്രിസ്റ്റിക്ക് ഒരു കാര്യം അറിയോ? യൂറോപ്പില് 65 വയസ്സായിട്ടുള്ള ഒരാളെ ഒരു കൊലക്കേസിന് പൊക്കി. അപ്പോഴാണ് 20 വർഷം മുമ്പ് നടന്ന 9 കൊലക്കേസുകൾ തെളിഞ്ഞത്. ആൻഡ് യു നോ വാട്ട്, ഹി വാസ് വെയിറ്റിംഗ് ഫോർ 20 ഇയേഴ്സ് ടു കമ്മിറ്റ് ദിസ് മർഡർ.
0: ദേഹത്തേക്ക് തണുപ്പ് അരിച്ചു കയറുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് പറയാട്ടോ. സൈജു കുറുപ്പ്, ഇന്ദ്രൻസ്, വിനയ് ഫോർട്ട് എന്നിവരാണ് ഈ സിനിമയിലെ മുഖ്യ വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. സീരിയൽ കില്ലിംഗ് ആണ് സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമേയം എന്ന് പറയാം. സിനിമ തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാന സംഭവത്തിലേക്ക് ഈ ഒരു സിനിമ പ്രവേശിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ക്രിസ്റ്റി എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ടീമും നടത്തുന്ന അന്വേഷണമാണ് ദ തേർഡ് മർഡർ എന്ന സിനിമ. ഒരേ രീതിയിലുള്ള ഒന്നിലേറെ കൊലപാതകങ്ങളാണ് ക്രിസ്റ്റിക്കും സംഘത്തിനും മുന്നിലേക്ക് വരുന്നത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സ്വാമി ഇവരെ സഹായിക്കാൻ എത്തുന്നതോടുകൂടി ചിത്രം മറ്റൊരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർക്കിടയിലേക്ക് വിനയൻ എന്ന സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനും കൂടി എത്തുന്നതോടുകൂടി ദ തേർഡ് മർഡർ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെ പറയാട്ടോ. സീരിയൽ കില്ലിംഗ് സിനിമകളിൽ സ്ഥിരം കണ്ടുവരുന്ന കുറ്റവാളിയെ തേടിയുള്ള മുഴുവൻ സമയം കുറ്റാന്വേഷണം മാത്രമല്ല ഈ ഒരു സിനിമ, കുറ്റം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ പരമ്പര കൊലയാളിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് കൂടിയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഒരാള് സീരിയൽ കില്ലിംഗിലേക്ക് തിരിയുന്നു, കൊലപാതകം നടക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരം എന്തായിരിക്കും, ഒരു പരമ്പര കൊലയാളിക്ക് പശ്ചാത്താപം ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിവിധ കഥാപാത്രങ്ങളിലൂടെ സുനിൽ എബ്രാഹിമും സംഘവും ഈ സിനിമയിലൂടെ ചോദിക്കുന്നത്.
3: ഒരു അബദ്ധമൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരനാണെങ്കിലും പറ്റൂലേ?
4: ഒരു അബദ്ധമല്ല, എനിക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനം തോന്നുന്നുണ്ട്.
5: ക്രൈം സീനിൽ അപ്പ ചെന്ന് കണ്ണും മനസ്സും തുറന്നു നിൽക്കുമ്പോ കിട്ടുന്ന ചില അറിവുകളാണ്. ആ കില്ലർ ഇതിലില്ല.
2: ഈ കേസിലെ പ്രതി നവാസിന് പോലും അറിയില്ല അയാൾ എന്തിനാ ഈ 4 പേരെ കൊന്നേന്ന്.
0: അന്വേഷണ ഉദ്യോഗസ്ഥനായുള്ള ക്രിസ്റ്റി ഉൾപ്പെടെ പ്രധാന കഥാപാത്രങ്ങളെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. ഈ ഒരു സംഗതിയെ മനോഹരമായിട്ട് വിശ്വസനീയമാം വിധം സുനിൽ എബ്രാഹിം അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് സിനിമ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അഭിനേതാക്കളിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ക്രിസ്റ്റി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, സഹായിക്കാൻ എത്തുന്ന പഴയ പോലീസായിട്ടുള്ള സ്വാമി, വിനയൻ എന്നിവരെ യഥാക്രമം സൈജു കുറുപ്പ്, ഇന്ദ്രൻസ്, വിനയ് ഫോർട്ട് എന്നിവർ അവതരിപ്പിക്കുന്നുണ്ട്. തന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന കുറ്റാന്വേഷണം ാണ് ക്രിസ്റ്റി. സഹായം ചോദിക്കാനായിട്ടും സംശയം ഉന്നയിക്കാനായിട്ടും അയാൾക്കൊരു മടിയുമില്ല എന്ന് തന്നെ പറയാട്ടോ. മലയാളത്തിൽ ഇങ്ങനെ ഒരു കുറ്റാന്വേഷകൻ, പരാജയ ഭീതിയുള്ള അന്വേഷകൻ ആദ്യമായിട്ടായിരിക്കും സൈജു കുറുപ്പ് മനോഹരമാക്കിയിട്ടുണ്ടാവും ഒരു വേഷം. സ്വാമി എന്ന കഥാപാത്രം ഇന്ദ്രൻസിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇവർക്കൊപ്പമോ അല്ലെങ്കിൽ ഇവർക്ക് മുകളിലോ നിൽക്കുന്നുണ്ട് വിനയ് ഫോർട്ടിന്റെ വിനയൻ എന്ന കഥാപാത്രം. മറ്റൊരു നടനെ പോലും ആ വേഷത്തിലേക്ക് ചിന്തിക്കാൻ തോന്നാത്ത വിധം അദ്ദേഹം ആ ഒരു കഥാപാത്രം മനോഹരമാക്കി. മണികണ്ഠൻ പട്ടാമ്പി, അനന്യ,

0: യോണാലി ഷോയ്, ജിബിൻ ഗോപിനാഥ്, ഫറാ ഷിബില്ല തുടങ്ങിയവരും കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുള്ള ആളുകളാണ് കേട്ടോ. കുറ്റവാളിയെ അവസാന നിമിഷം വൻ ട്വിസ്റ്റോടെ പിടികൂടി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ശൈലിയല്ല ദ തേർഡ് മർഡർ എന്ന സിനിമയുടെ ഇത്. ഒരു നിർണായക ഘട്ടത്തിൽ പ്രധാന കുറ്റവാളിയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട് ഈ ഒരു സിനിമ. ഇയാളുടെ ചിന്തകൾക്കൊപ്പമാണ് സിനിമ പിന്നീട് സഞ്ചരിക്കുന്നത് എന്ന് പറയാം. ഇയാൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷ പ്രേക്ഷകനിൽ ഉണ്ടാക്കുകയും അവരെ കൂടി ഒരു അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഒരു സിനിമയുടെ
1: വിജയം.
2: ഈ സമയത്ത്
3: ഒരു കേസുകൂടെ ബാക്കിയുണ്ടായിരുന്നു.
4: അവൻ കള്ളം പറയില്ല സാറേ.
0: റീൽചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ശ്രേയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Check.
1: It's everything. Cinema.
2: യാമി കൗതത്തെ പ്രധാന കഥാപാത്രമാക്കി തമിഴ് സംവിധായകൻ ബാലാജി മോഹൻ ഒരുക്കുന്ന ആദ്യത്തെ ബോളിവുഡ് സിനിമയാണ് നയ്യേ നവേലി. ഈ ഒരു സിനിമയുടെ കിടിലൻ ട്രെയിലർ റിലീസായിരിക്കാനും കൂടും. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: അരെ ബോലോ കാക് ഭസുണ്ടി.
4: ഭാഭി ഡയൻ ഹേ.
5: भाभी आलतेम पाँव रखिए ना, हम भी तो देखें आपके सुख चरणों के प्रिंट सीधे हैं या
2: ഫാന്റസി ഹൊറർ കോമഡി ചിത്രത്തിൽ മിതാ വശിഷ്ഠ്, സൊനൽ ഷാ, സുനിത രാജ്വാർ, രാജേഷ് ഡൂബെ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ദിവി നിധി ശർമ്മയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ കഥ എഴുതിയിരിക്കുന്നത് ഹിമാൻഷു ശർമ്മയാണ്. മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിട്ടുള്ളത് ജി വി പ്രകാശ് കുമാറാണ്.
6: लो आ गई डायन.
3: भगवान का नाम लो, भगवान का नाम लो. अबे डीमन नहीं है, विशुद्ध भारतीय डायन है. हनुमान चालीसा.
2: MGM സ്റ്റുഡിയോസും കളർ യെല്ലോ പ്രൊഡക്ഷൻസും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്ടോബർ 16 ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. നയി നവേലി എന്ന സിനിമയിലെ ഒരു കിടിലൻ പാട്ട് കേൾക്കാമിനി റീൽ ചെക്കിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
2: വിക്രം പ്രഭുവിനെ നായകനാക്കി നവാഗതനായിട്ടുള്ള സിദ്ധാർത്ഥ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് സിറ്റി ഓഫ് ഗോൾഡ്. ഈ ഒരു സിനിമയുടെ തെലുങ്ക് ഗ്ലിംസ് റിലീസ് ആയിരിക്കാനു.
3: రేపు కన్ఫర్మ్ గా హైదరాబాద్ కి గోల్డ్ వస్తుంది.
4: సినిమా కోట్ల రూపాయలు విలువ చేసే బంగారాన్ని లారీలో ఒక స్టేట్ నుంచి ఇంకో స్టేట్ కి తీసుకురావడానికి.
2: രണ്ടു മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് റിലീസ് ആക്കിയിട്ടുള്ളത്. വിക്രം പ്രഭുവിന്റെ കരിയറിലെ 26-ാമത്തെ ചിത്രമാണ് കേട്ടോ ഇത്. ശിവാത്മിക രാജശേഖർ ആണ് വിക്രം പ്രഭുവിന്റെ നായികയായിട്ട് എത്തിയിട്ടുള്ളത്. നിർമ്മാതാക്കളായിട്ടുള്ള റോമിയോ പിക്ചേഴ്സ് ഉടമ രാഹുലും അമല ഷാജിയും സിനിമയിലെ പ്രധാന റോളുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്വർണ ബിസ്ക്കറ്റുകൾ വായുവിൽ അമ്മാനമാടുന്ന വിക്രം പ്രഭു ആണ് പുറത്തെത്തിയിട്ടുള്ള ഫസ്റ്റ് ലുക്കിലുള്ളത് കേട്ടോ. സ്വർണ വ്യാപാരത്തിന്റെ അറിയാ ലോകത്തിന്റെ കഥ പറയുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത്. അളകം പെരുമാൾ, ജാഫർ ഇടുക്കി, ജി എം സുന്ദർ, വസുന്ധര, സുനിൽ സുഗത, ജയകുമാർ, മൗറീഷ് ദാസ്, ബാലഹാസൻ, ലിസി ആന്റണി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്.

0: వెదర్ బాగుండాలి.
1: And ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ചെയ്തിട്ടുള്ളത് കാർത്തിക് ഷരാജ് ആണ് കേട്ടോ. മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് യുവൻ ശങ്കർ രാജയാണ്. അപ്പൊ എന്തായാലും സ്വർണ വ്യാപാരത്തിന്റെ കഥ പറയുന്ന അറിയാ കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ് സിറ്റി ഓഫ് ഗോൾഡ്. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് റിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: check.
1: It's everything cinema.
0: നമ്മുടെ ജയ സൂര്യ വിനായകൻ കോംബോയിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടൈറ്റൻസ്. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: അയ്യോ,
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കൊണ്ടു പോവാണ്. ഒറ്റ മൈൻഡായിരിക്കണോട്ടാ. ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ല, ഇങ്ങനെ വിറയ്ക്കണം.
0: എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ, തോമസ് ഇർഷാദ്, എം ഹസൻ ടീമിന്റെ നേരം പോക്ക് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് ഇത്. ആടൊരു ഭീകരജീവിയാണ് ആട് 2 എന്നീ സിനിമകൾ ജയസൂര്യ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തെ നായകനാക്കി നിർമ്മിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഇതെന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആൻഡ് അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം പ്രിൻസ് ജോയ് ഒരുക്കുന്ന സിനിമ കൂടിയാണ് കേട്ടോ ടൈറ്റൻസ്. വിനായകന്റെ വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു കഥാപാത്രമായിരിക്കും ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക.
4: ഇവനെ വിശ്വസിക്കാൻ പറ്റൂല, ഇവനെ ഇവനടക്ക് ബാധകേറൂടാ.
5: Hey, listen up. Something interesting is happening.

0: മാത്രമല്ല ഫാന്റസി കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണോ ഇത്. ജെയിംസ് സെബാസ്റ്റ്യൻ തിരക്കഥ രചിച്ച ഈ സിനിമയിലെ ജയസൂര്യക്കും വിനായകനും ഒപ്പം ബേബി ജീൻ, ഇന്ദ്രൻ, സുരേഷ് കൃഷ്ണ, മണികണ്ഠൻ ആചാര്യ, നിഹാൽ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ചെയ്തിട്ടുള്ളത് വിഷ്ണു ശർമ്മയാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വണാൻചൊള്ളി ഷാൻ റഹ്മാൻ സാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജയസൂര്യയും വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി മൂവിയാണ്
1: അത് പറഞ്ഞ തീരൂല്ല ചേട്ടൻ, ഗൂഗിൾ ചെയ്ത് നോക്ക്.
0: എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽ ചെക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

മലയാളികളെ കുടുകുടി ചിരിപ്പിച്ച താരം കോമഡി റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ പൊട്ടിച്ചിരിയുടെ പൂരം തീർത്ത ടെലിവിഷൻ ആർട്ടിസ്റ്റ് നന്ദു ഹരീന്ദ്രൻ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ. കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.

0: നൂറ്റാണ്ടുകളോളം പ്രകൃതിയുടെ പ്രഹരങ്ങളെയും വിദേശ കടന്നുകയറ്റങ്ങളെയും അതിജീവിച്ച് സ്വന്തം സംസ്കാരം കട്ടപിടിച്ച മണ്ണിൽ കാത്തുസൂക്ഷിച്ച ഒരു നാട്, അതാണ് കാശ്മീർ. ജമ്മു കാശ്മീർ വിശേഷങ്ങളിലൂടെയാണ് സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സഞ്ചാരി വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

വിസ്മയിപ്പിക്കുന്ന ഒരു സത്യമറിയാമോ? ഈ ഭൂമിയിലെ യഥാർത്ഥ പർവ്വത മൃഗങ്ങൾ എന്ന് വിളിക്കാവുന്ന സസ്തനികളിൽ മൂന്നിലൊന്നും ജീവിക്കുന്നത് നമ്മുടെ ഈ ഹിമാലയൻ പർവ്വത നിരകളിലാണ്. ഏറ്റവും കഠിനമായ കാലാവസ്ഥയോടും കുറഞ്ഞ ഓക്സിജൻ അളവിനോടും കുത്തനെയുള്ള പർവ്വത പ്രദേശങ്ങളോടും പൊരുതി ജീവിക്കുന്ന അപൂർവ വന്യജീവികളുടെ സാമ്രാജ്യം കൂടിയാണ് ജമ്മു കാശ്മീർ ലഡാക്ക് താഴ്വരകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയായ ഹിമാലയം കേവലം മഞ്ഞുമൂടിയ ശൃംഗങ്ങൾ മാത്രമല്ല, അപൂർവ വന്യജീവികളുടെ ഏറ്റവും സമൃദ്ധമായ സങ്കേതം കൂടിയാണ്. മനുഷ്യനും പ്രകൃതിയും മൃഗങ്ങളും തികഞ്ഞ സമവായത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഈ അപൂർവ എക്കോസിസ്റ്റത്തിലേക്കാണ് സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചരിത്രപരമായ ഒരു വസ്തുത എന്തെന്നാൽ, ഈ ഭൂമിയിലെ യഥാർത്ഥ പർവ്വത മൃഗങ്ങൾ എന്ന് വിളിക്കപ്പെടാവുന്ന സസ്തനികളിൽ മൂന്നിലൊന്നും ഈ ഹിമാലയൻ പർവ്വത നിരകളുടെ സ്വന്തമാണ്. അതിശയകരമായ ഈ ജൈവ വൈവിധ്യം വേറെയൊരു പർവ്വത നിരയിലും കാണാൻ സാധിക്കില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 5873-115.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Vayarin oru prashnam vannal tension adichu time kalayenda. Pragalpraya gastrovidikthraya Dr. Anju Krishnaki, Dr. Kuruvila John, Dr. Shine B ennivarude nedrathathil endoscopyum colonoscopyum ulpadeyulla ella gastro chikitsakalum Assisia Medical College Hospitalil labhyamanu.
6: Assisia Medical College Hospital, Miyannur, Kollam.

0: ആൻഡ് കാശ്മീരിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും പ്രദേശത്തിനനുസരിച്ച് മാറുന്ന കാലാവസ്ഥയും സമ്പന്നമായ സസ്യസമ്പത്തുമാണ് ഇവിടെ ഒരു വൈൽഡ് ലൈഫ് എന്തുസിയാസ്റ്റിന്റെ സ്വപ്നഭൂമിയാക്കി മാറ്റുന്നത്. സമതലങ്ങൾ മുതൽ ഉയർന്ന ആൽപൈൻ കാടുകൾ വരെ നീളുന്ന പ്രകൃതി മനോഹരമായ കാഴ്ചകൾ ഏതൊരു യാത്രികനെയും അത്ഭുതപ്പെടുത്തും. പ്രകൃതി ഒരുക്കിവെച്ച ഈ അപൂർവ വന്യജീവി ലോകം കാണാതെ കാശ്മീർ യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല. ഈ കൊടുമുടികളുടെ യഥാർത്ഥ സ്വഭാവവും അതിജീവനത്തിന്റെ കഥയും പറയണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ജീവിയെ നോക്കിയാൽ മതി. മഞ്ഞുപുലി. മഞ്ഞുമൂടിയ പ്ലീസ്റ്റോസീൻ യുഗത്തിൽ നിന്ന് അത്ഭുതകരമായി അതിജീവിച്ചെത്തിയ പർവ്വതനിരകളിലെ ഈ അപൂർവ രാജാക്കന്മാരുടെ ഭൂമിയിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. മുഴുവൻ ഹിമാലയ പർവ്വതനിരകളിലും കാണപ്പെടാറുണ്ടെങ്കിലും ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങളിലെ ഉയർന്ന മലനിരകളിലാണ് മഞ്ഞുപുലികളെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപൂർവമായി മാത്രം മനുഷ്യ കണ്ണുകളിൽ പെടുന്നതുകൊണ്ട് തന്നെ പർവ്വതങ്ങളിലെ പ്രേതം എന്നും ഇവ അറിയപ്പെടുന്നു. ഈ പർവ്വതനിരകളിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു അതിവിശിഷ്ട ജീവിയാണ് ഹംഗുൽ അഥവാ കാശ്മീരി മാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ചുവന്ന മാനുകളുടെ അപൂർവ ഗണത്തിൽ പെടുന്നവയാണ് ഇവ. ദാജികം നാഷണൽ പാർക്കിന്റെ ഹൃദയഭാഗത്താണ് ഇന്ന് ഇവ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത്. കഠിനമായ പ്രകൃതിയോട് പൊരുതി ജീവിക്കുന്ന ഈ വന്യജീവി സമ്പത്താണ് കാശ്മീരിന്റെയും ലഡാക്കിന്റെയും യഥാർത്ഥ പൈതൃകം.
1: റോജാക്കൾ കാലയുലാവന്തല കാലമേ കാനലായി വന്നു പോകുമേ

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ഋതുക്കൾ മാറുന്നതനുസരിച്ച് രൂപം മാറുന്ന അപൂർവമായൊരു ജീവലോകമാണ് കാശ്മീരിലെ കാടുകൾക്കുള്ളത്. ശീതകാലത്തിന്റെ തണുപ്പിൽ നിന്നും വസന്തത്തിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ ഈ താഴ്വരകൾ ജീവന്റെയും വർണ്ണങ്ങളുടെയും വന്യതയുടെയും വലിയൊരു വേദിയായി മാറുന്നു. കഠിനമായ മഞ്ഞുകാലത്ത് താഴ്ന്ന താഴ്വരകളിലേക്ക് പറന്നിറങ്ങുന്ന സിനമൺ സ്പാരോകളും മനോഹരമായ ബ്ലാക്ക് ആൻഡ് യെല്ലോ ഗ്രോസ് ബീക്കുകളും കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളുള്ള ഹിമാലയൻ മൊണാൽ പക്ഷികളും കൂറ്റൻ ഹിമാലയൻ ഗ്രേ ലങ്കറുകളും ഇവിടുത്തെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. വസന്തവും വേനലും എത്തുന്നതോടെ കാടുകൾ വീണ്ടും ഉണരുകയായി. കൂറ്റൻ ഹിമാലയൻ കരടികളും സ്വർണ്ണ നിറമുള്ള ഗോൾഡൻ ഒറിയോൾ പക്ഷികളും ഇക്കാലത്ത് ദൃശ്യമാകുന്നു. ഐബെക്സ്, കസ്തൂരിമാൻ, ചെന്നായ്ക്കൾ, അപൂർവമായ മാർക്കോർ, ലെപ്പേഡുകൾ എന്നിവ കാശ്മീരിന്റെ സാന്ദ്രമായ വനങ്ങളെ സമ്പന്നമാക്കുന്നു. തടാകങ്ങളിലും നദീതീരങ്ങളിലും കാണപ്പെടുന്ന ചകോരം, വാക്ടെയിലുകൾ, ഹെറോണുകൾ, നീർപ്രാവുകൾ, അപൂർവ താറാവുകൾ എന്നിവ കാശ്മീരിലെ വന്യജീവി പ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്നു.

താഴ്വരകളിലെ കഠിന തണുപ്പിൽ നിന്നും മാറി ജമ്മുവിന്റെ വടക്കൻ കുന്നിൻ പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ വന്യജീവി ലോകത്തിന്റെ തികച്ചും വേറിട്ടൊരു മുഖമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഡോഡ, ഉധംപൂർ, പൂഞ്ച്, രജൌരി എന്നീ മലയോര മേഖലകളിലെ അപൂർവ ജന്തുജാലങ്ങളുടെ കാഴ്ചയിലേക്ക് ഇനി നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പുള്ളിപ്പുലികളും അപൂർവയിനം ചെറുപുലികളും വിവിധയിനം മാനുകളും കൂറ്റൻ കാട്ടാടുകളും ഹിമാലയൻ കരടികളും ഈ കാടുകളുടെ സ്വന്തമാണ്. ഇതോടൊപ്പം ബ്രൌൺ മസ്ക് ഷ്രൂ, മസ്ക് റാറ്റ് തുടങ്ങിയ അപൂർവ ജീവികളും ഈ മേഖലയിൽ അഭയം

വൈവിധ്യമാർന്ന പാമ്പുകൾ, വിചിത്രങ്ങളായ ഊന്തുകൾ, തവളകൾ, വവ്വാലുകൾ എന്നിവയും ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്. ഇതോടൊപ്പം താഴ്വരകളിൽ നിന്നും എത്തുന്ന ചകോരം, സ്നോ പാട്രിഡ്, വൈവിധ്യമാർന്ന ഫെൻസറുകൾ, ആൺമയിലുകൾ എന്നിവ ഇവിടുത്തെ പക്ഷിലോകത്തെ അതിമനോഹരമാക്കുന്നു. മൂന്ന് കൂറ്റൻ ഭൂമിശാസ്ത്ര മേഖലകൾ തമ്മിൽ കൂടിച്ചേരുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിസ്മയ ഭൂമി ലഡാക്കിന്റെ. കഠിനമായ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഡസനിലധികം മൃഗങ്ങളും നൂറിലേറെ പക്ഷിവർഗങ്ങളുമാണ്. ലോകത്തിൽ ലഡാക്ക് പ്രദേശത്ത് മാത്രം സ്വാഭാവികമായി കാണപ്പെടുന്ന അതികായനായ ജീവിയാണ് വൈൽഡ് യാക്ക്. അതികഠിനമായ തണുപ്പിനെയും കുറഞ്ഞ ഓക്സിജൻ അളവിനെയും അതിജീവിച്ച് ജീവിക്കുന്ന ഇവ ലഡാക്കിലെ പ്രകൃതിയുടെ യഥാർത്ഥ അത്ഭുതങ്ങളിൽ ഒന്നാണ്. മഞ്ഞപ്പുലിയെ കൂടാതെ അപൂർവ ഇനം നീലയാടുകളായ ഭാരൽ, ഹിമാലയൻ ഐബെക്സ്, ടിബറ്റൻ ആന്റലോപ്പ്, ഷാങ്താങ്ങിലെ വിശാലമായ സമതലങ്ങളിലൂടെ അതിവേഗത്തിൽ പായുന്ന ടിബറ്റൻ വൈൽഡ് ആസ്, കൂട്ടമായി കാണപ്പെടുന്ന വിചിത്ര ജീവിയായ മർമോട്ടുകൾ, റെഡ് ബെയർ, മൗസ് ഹെയർ എന്നിവയും ഈ പർവ്വത തണുപ്പിലെ സവിശേഷ ജീവികളാണ്.

അപൂർവമായ കസ്തൂരിമാനോടൊപ്പം ലഡാക്കിലെ തടാക തീരങ്ങളിലേക്ക് ദേശാടനത്തിനെത്തുന്ന പവിത്രമായ ബ്ലാക്ക് നെക്ക് ക്രെയിൻ പക്ഷികളും ലഡാക്കി വന്യജീവി സമ്പത്തിന്റെ പ്രധാന ആകർഷണമാണ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫൺ ടപ്പിംഗിലൂടെയും കിടലൻ മെമിക്രിയിലൂടെയും മലയാളികളെ കുടുകൂടി ചിരിപ്പിച്ച താരം. കോമഡി റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ പൊട്ടിച്ചിരിയുടെ പൂരം തീർത്ത ടെലിവിഷൻ ആർട്ടിസ്റ്റ് നന്ദു ഹരീന്ദ്രൻ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ. കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ അനോമിക്കയോടൊപ്പം.

ഹിമാലയൻ പർവ്വതനിരകളുടെ കഠിനമായ പ്രകൃതിയെയും ഇവിടുത്തെ പാരിസ്ഥിതിക സവിശേഷതകളെയും ഒരൊറ്റ ജീവിയിലൂടെ പ്രതിനിധീകരിക്കാൻ കഴിയുമെങ്കിൽ അത് മഞ്ഞുപുലിയാണ്. കഠിനമായ തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്ന കട്ടിയുള്ള രോമാവൃതമായ ശരീരവും കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ ബാലൻസ് ഉറപ്പാക്കുന്ന നീളമുള്ള വാലുമാണ് ഇവയുടെ പ്രധാന സവിശേഷത. ശരീരത്തിന്റെ ചാരനിറം പാറകളിലും മഞ്ഞിലും ഇവരെ അനായാസ്യം മറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ മനുഷ്യക്കണ്ണുകളിൽ പെടാത്ത ഇവരെ ഗോസ്റ്റ് ഓഫ് മൗണ്ടൻസ് എന്നും വിളിക്കുന്നുണ്ട്. മുഴുവൻ ഹിമാലയൻ പർവ്വതനിരകളിലും കാണപ്പെടാറില്ലെങ്കിലും ജമ്മു കാശ്മീർ, പ്രത്യേകിച്ച് ലഡാക്കിലെ ഉയർന്ന ഹെമിസ് നാഷണൽ പാർക്ക് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപൂർവമായ ഈ പർവ്വത ജീവി കഠിനമായ പർവ്വത ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രധാന ചിഹ്നമാണ്. പ്രകൃതിയുടെ വരദാനമായ വന്യജീവി സമ്പത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരു നാട്. ദാച്ചിഗാമും ഗുൽമാർഗും ഒവേരെ ആരുമൊക്കെയായി നിരവധി നാഷണൽ പാർക്കുകളും സാങ്ചുറികളുമാണ് കാശ്മീർ താഴ്വരകളിൽ പ്രകൃതി സ്നേഹികളെ കാത്തിരിക്കുന്നത്. ഇതിൽ പഹൽഗാമിനോട് ചേർന്നുള്ള പ്രശസ്തമായ ഒവേരെ ആരു ബയോസ്ഫിയർ റിസർവറിലേക്ക് നമുക്ക് മുന്ന് കടന്നു ചെല്ലാം. ശ്രീനഗറിൽ നിന്ന് 76 കിലോമീറ്റർ അകലെ പഹൽഗാമിന് സമീപമാണ് ഈ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. 13-ലേറെ സസ്തനികളും 80-ലധികം പക്ഷിവർഗങ്ങളും വസിക്കുന്ന ഈ കാടുകൾ ലോകത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഹംഗുൽ കസ്തൂരിമാൻ, ബ്രൗൺ ബെയർ, ലെപ്പാഡ് എന്നിവയുടെ സുരക്ഷിത താവളമാണ്. പ്രത്യേകിച്ച് ചകോരം, കോക്ലാസ്, ഹിമാലയൻ മൊണാൽ, ഹിമാലയൻ സ്നോ കോക്ക് എന്നീ അപൂർവ ഫെസ്റ്റ് ഇനം പക്ഷികളുടെ സാന്നിധ്യം ഇവിടുത്തെ വനങ്ങളെ വേറിട്ടതാക്കുന്നു. താഴ്വരയിലെ മറ്റു വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താടിയുള്ള കഴുകന്മാർ, ഗ്രീഫൻ വൾച്ചർ, ഹിമാലയൻ വിസ്ലിംഗ് ത്രഷ് തുടങ്ങിയവയും ഇവിടെ യഥേഷ്ടമുണ്ട്. പഹൽഗാമിൽ നിന്ന് കേവലം 11 കിലോമീറ്റർ മാത്രമകലെയുള്ള ഇവിടേക്ക് ശ്രീനഗർ വിമാനത്താവളം വഴി അനായാസം എത്തിച്ചേരാം. യാത്രികർക്കായി 2 ബെഡ്റൂമുകളുള്ള ഒരു ഇൻസ്പെക്ഷൻ ഹട്ട് സൗകര്യവും ഇവിടെ ലഭ്യമാണ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവുകൾക്കപ്പുറം കാശ്മീരിന്റെ ഹൃദയഭാഗത്ത് വന്യജീവികൾക്ക് കാവലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്വർഗരാജ്യം ഗുൽമാർഗ് ബയോസ്ഫിയർ റിസർവ്. സമുദ്രനിരപ്പിൽ നിന്നും 2400 മുതൽ 4300 മീറ്റർ വരെ ഉയരത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ സങ്കേതത്തിന്റെ അപൂർവ വിശേഷങ്ങളിലേക്കാണ് ഇനി സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 180 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ കരതൽ മേഖലയിലെ 90% വനങ്ങളും കൂറ്റൻ ദേവദാരു പൈൻ മരങ്ങളാൽ സമ്പന്നമാണ്. ഇൻഡിഗോ ഫെറ, വൈബർണം തുടങ്ങി അപൂർവ സസ്യവർഗ്ഗങ്ങൾ നിറഞ്ഞ കട്ടിയുള്ള പച്ചപ്പാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. വംശനാശ ഭീഷണി നേരിടുന്ന ഹംഗുൽ, കസ്തൂരിമാൻ, ഹിമാലയൻ കരടികൾ, ലെപ്പാഡ് എന്നിവയ്ക്ക് ഇവിടം സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു. ഇതോടൊപ്പം ബുണാൽ, സ്നോ കോക്ക്, യൂറോപ്യൻ ഹൂപ്പോ, കാശ്മീർ റോളർ എന്നീ മനോഹര പക്ഷികളും ഇവിടുത്തെ കാടുകളെ ജീവസുറ്റതാക്കുന്നു. ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് കേവലം 57 കിലോമീറ്റർ അകലെയാണ് ഈ പ്രകൃതി സങ്കേതം. സന്ദർശകർക്കായി പ്രൈവറ്റ് ഹോം സ്റ്റേകളും ടെന്റ് ക്യാമ്പിംഗ് സൈറ്റുകളും ഇവിടെ ലഭ്യമാണ്. കാശ്മീരിന്റെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും മാറി ഇനി നമ്മൾ പ്രവേശിക്കുന്നത് താഴ്വരകളിലെ അതിവിശാലമായ ജലാശയങ്ങളിലേക്കാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ മൂളാർ തടാകത്തിന്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് കൂടി നമുക്കിറങ്ങിച്ചെല്ലാം. ശ്രീനഗറിൽ നിന്ന് കേവലം 60 കിലോമീറ്റർ അകലെ 125 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് മൂളാർ തടാകം കിടക്കുന്നത്. ഝലം നദിയിലെ അധിക ജലം ശേഖരിച്ച് കാശ്മീർ താഴ്വരയെ പ്രളയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ഫ്ലഡ് റിസർവോയർ കൂടിയാണ് ഇത്. തടാകത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പുരാതന അവശിഷ്ടങ്ങൾ 15-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന പ്രശസ്തനായ സൈൻ ഉൽ ആബിദീൻ രാജാവ് നിർമ്മിച്ച കൃത്രിമ ദ്വീപിന്റെ ശേഷിപ്പുകളാണ്. എപ്പോഴും ശക്തമായ കാറ്റിൽ അലതല്ലുന്ന തിരമാലകളും വൈവിധ്യമാർന്ന ദേശാടന പക്ഷികളുടെ സാന്നിധ്യവും ഈ തടാകത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

ശ്രീനഗറിന്റെ ഹൃദയത്തുടിപ്പായ ദാൽ തടാകം കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പക്ഷി നിരീക്ഷകരുടെ സ്വപ്നതുല്യമായ ഒരു പറുദീസ കൂടിയാണ് ഇത്. വലിയ ഉപകരണങ്ങളോ മുൻപരിചയമോ ഇല്ലാതെ തന്നെ ഒരു ശിക്കാര യാത്രയിലൂടെ ഈ വെള്ളത്തിന് മുകളിലെ പറവകളുടെ അത്ഭുത ലോകം കണ്ടറിയാം. യൂറോപ്പിൽ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുന്ന പൊന്മാനുകൾ കാശ്മീർ താഴ്വരയിൽ മനുഷ്യരുമായി യാതൊരു ഭയവുമില്ലാതെയാണ് ജീവിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മനോഹരമായ ആത്മബന്ധത്തിന്റെയും തികഞ്ഞ സമവായത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ദാൽ തടാകത്തിലെ ഈ കാഴ്ചകൾ. വില്ലോ മരച്ചില്ലകളിൽ ഇരിപ്പുറപ്പിച്ച് ഇരയെ കണ്ട മാത്രയിൽ വെള്ളത്തിലേക്ക് നേരെ കുതിച്ചു ചാടി മീൻ പിടിക്കുന്ന വൈറ്റ് ബ്രസ്റ്റഡ് കിങ് ഫിഷേഴ്സ് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ക്ഷമയോടെ വീക്ഷിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കാൻ ദാൽ തടാകത്തിലെ ഒരു സാധാരണ ശിക്കാര യാത്രയ്ക്ക് കഴിയും. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ട് കാഴ്ചകൾക്കും ശിക്കാര സവാരിക്കുമപ്പുറം ഈ ജലാശയത്തിന് മുകളിൽ പ്രകൃതി തന്നെ തീർത്ത വിസ്മയിപ്പിക്കുന്ന മറ്റൊരു എക്കോസിസ്റ്റം കൂടിയുണ്ട്, ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ഐലൻഡുകൾ. ഈ കൃത്രിമ ദ്വീപുകളും അവ സൃഷ്ടിക്കുന്ന അപൂർവ പക്ഷി ലോകവും നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഈറ്റകളും വില്ലോ മരച്ചില്ലകളും ജലസസ്യങ്ങളും ചേർന്ന് തടാകത്തിന് മുകളിൽ രൂപപ്പെടുന്ന ഈ ദ്വീപുകൾ പൊന്മാനുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇരിപ്പിട കേന്ദ്രമാണ്. തവളകളും ഓന്തുകളും ചെറുപ്രാണികളും നിറഞ്ഞ ഈ ദ്വീപുകൾ പൊന്മാനുകൾക്ക് ധാരാളമായി ആഹാരം ഉറപ്പാക്കുന്നു. വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കൾക്ക് ചുറ്റും തേൻ ശേഖരിക്കുന്ന തേനീച്ചകളുടെ മൂളലുകളും ഇവിടെ നമുക്ക് കേൾക്കാം. തടാകത്തിലെ താമര ഇലകൾക്കിടയിലൂടെ വേഗത്തിൽ പാഞ്ഞു നടന്ന് പ്രാണികളെ പിടിക്കുന്ന വാക്ടേലുകളുടെ വാലിളക്കിയുള്ള ആകാശചാട്ടങ്ങളും പറക്കലും കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
0: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
2: Vilakuravana Aljuvide Speciality
3: Pakshe Quality No Compromise Ella Veetu Sadhanangalum
2: അൽജു ഹൈപ്പർമാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർമാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫൺടപ്പിംഗിലൂടെയും കിടലൽ മെമിക്രിയിലൂടെയും മലയാളികളെ കുടുകുടി ചിരിപ്പിച്ച താരം. കോമഡി റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ പൊട്ടിച്ചിരിയുടെ പൂരം തീർത്ത ടെലിവിഷൻ ആർട്ടിസ്റ്റ് നന്ദു ഹരീന്ദ്രൻ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ. കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.

പച്ചപ്പ് നിറഞ്ഞ ആൽപൈൻ പുൽമേടുകളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരുന്നത് വിണ്ടി കീറി വരണ്ട പർവ്വത തടാകങ്ങളിലേക്കാണ്. ഒരു വശത്ത് നദികളുടെയും അരുവികളുടെയും സങ്കീർണമായ ശൃംഖല, മറുവശത്ത് മാനത്തേക്ക് ഉയർന്നു മേഞ്ഞു നിൽക്കുന്ന മഞ്ഞുമൂടിയ കൊടുമുടികൾ. പ്രകൃതി വൈവിധ്യങ്ങളുടെ ഈ വൈരുദ്ധ്യം തന്നെയാണ് ഈ നാടിനെ സാഹസിക പ്രേമികളുടെ പ്രിയപ്പെട്ട സ്വർഗരാജ്യമാക്കി മാറ്റുന്നത്. താഴ്വരയിലെ സുമനോഹരമായ ജലാശയങ്ങളും കാശ്മീരിലെ പച്ചപ്പാർന്ന ആൽപൈൻ പാതകളും പിന്നിടുമ്പോൾ ലഡാക്കിന്റെ വിണ്ടുകീറിയ തണുത്ത മരുഭൂമികൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഭൂപ്രകൃതിയിലെ ഈ പെട്ടെന്നുള്ള മാറ്റം ഏതൊരു യാത്രികനിലും അത്ഭുതവും ആവേശവും നിറയ്ക്കും. ഝലം, സിന്ധു, ഷയോക് നദികളിലെ സാഹസിക റിവർ റാഫ്റ്റിംഗ്, ഉയർന്ന ചുരങ്ങളിലൂടെയുള്ള മൗണ്ട് ബൈക്കിംഗ്, ശീതകാലത്തെ ലോക പ്രശസ്തമായ സ്കീയിംഗ്, ഉയർന്ന പർവ്വത നിരകളിലൂടെയുള്ള ട്രെക്കിംഗ് എന്നിവ ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലകളെ ലോകത്തിലെ ഏറ്റവും മികച്ച അഡ്വഞ്ചർ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നു. പർവ്വതങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു ട്രക്കറുടെയും സ്വപ്ന ഭൂമിയാണ് ഇവിടം. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും വിണ്ടുകീറിയ മരുഭൂമികളും കഠിനമായ പർവ്വത നിരകളും കടന്നുപോകുന്ന ട്രക്കിംഗ് പാതകൾ സഞ്ചാരികൾക്കായി തുറക്കപ്പെടുകയാണ്. പ്രത്യേക പെർമിറ്റുകൾ ആവശ്യമില്ലെങ്കിലും സമീപത്തുള്ള ടൂറിസ്റ്റ് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത്

ട്രക്കിംഗ് ആരംഭിക്കാം. കാശ്മീർ താഴ്വരയിലെ ട്രക്കിങ്ങുകൾക്ക് ശ്രീനഗറും ലഡാക്ക് മേഖലയ്ക്ക് ലേ നഗരവുമാണ് പ്രധാന തുടക്ക കേന്ദ്രങ്ങൾ. ലഡാക്കിലെ സൻസ്കാർ മേഖല അതിവിശിഷ്ടമായ നിരവധി ട്രക്കിംഗ് പാതകളാൽ സമ്പന്നമാണ്. പ്രാദേശിക ടൂറിസ്റ്റ് ഓഫീസുകൾ വഴിയോ ശ്രീനഗർ, ലേ എന്നിവിടങ്ങളിലെ സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾ വഴിയോ ഗൈഡുകളെയും സാധനങ്ങൾ എത്തിക്കാൻ പോർട്ടർമാരെയും പോണികളെയും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാം. ലോകത്തിന്റെ മേൽക്കൂരയെന്ന് വിളിക്കാവുന്ന കൂറ്റൻ പർവ്വത ശൃംഖങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അനുഭവം, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ജമ്മുവിന്റെ ചരിത്രവും കാശ്മീർ താഴ്വരയിലെ വന്യജീവി ആവാസ വ്യവസ്ഥയും സാർവദേശീയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രകൃതിയിലെ അപൂർവ കാലാവസ്ഥാ മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ സഞ്ചാരിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞവ കൊണ്ടൊന്നും തീരാത്തത്ര കഥയുണ്ട് ജമ്മു കാശ്മീരിനെ പറ്റി പറയാൻ. കാശ്മീർ വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കാം സഞ്ചാരിയിൽ അടുത്ത ആഴ്ചയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771771.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു. അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ. നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പിഎം സേതു ഇന്ന് 1 പൂർത്തിയാക്കി. കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും, പ്രശ്നമായിരിക്കും, കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു, കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോകാം.
0: ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനീഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ഗ്യാനീഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അഡീഷണൽ ഡിഎംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിഎംഒ കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 Sundays ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ എംഎൽഎ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പല്ലൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് സിപിഎം നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫൺടപ്പിംഗിലൂടെയും കിടലൽ മെമിക്രിയിലൂടെയും മലയാളികളെ കുടുകുടി ചിരിപ്പിച്ച താരം. കോമഡി റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ പൊട്ടിച്ചിരിയുടെ പൂരം തീർത്ത ടെലിവിഷൻ ആർട്ടിസ്റ്റ് നന്ദു ഹരീന്ദ്രൻ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ. കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ അനോമിക്കയോടൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Good evening. Welcome to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ ഇൻസ്റ്റഗ്രാമിൽ കോമഡി ഡബിങ്ങിലൂടെയും ഫ്ലവേഴ്സ് ടിവിയിലെ ഇതൈറ്റം വേറെ എന്ന ഷോയിലൂടെയും മലയാളികളുടെ സ്വന്തം ഉപ്പും മുളകും പരമ്പരയിലൂടെയും ഒക്കെ മിനി സ്ക്രീനിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു യുവ പ്രതിഭയാണ് കേട്ടോ. പല റോളുകളിൽ പല വോയിസിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് നന്ദു ഹരീന്ദ്രനാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. നന്ദു, വെൽക്കം ടു ദി ഷോ.
2: നമസ്കാരം. നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: വിശേഷമൊക്കെ സുഖമായിട്ട് പോകുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു.
1: അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് സൺഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടീസ്?
2: നമ്മളൊരു ഷോർട്ട് ഫിലിം ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച അവസരമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, ക്ഷീണിച്ചിരിക്കുവാണല്ലേ. ചായയൊക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചു.
1: ഓക്കെ, റെഡി ആയിട്ടിരിക്കുവാണ്. ഇപ്പോ നന്ദുവിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ, ഒരു ഡയറക്ടറാണ്, ആക്ടറാണ്, എഡിറ്ററാണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, റൈറ്റർ ആണ്, പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ചെറിയ രീതിയിലൊക്കെ പാട്ട് പാടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണെന്നൊക്കെ പറയാല്ലേ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷൻ ഏതായിരിക്കും?
2: എല്ലാത്തിലും എന്ന് പറയാം, പൊടിക്കൈകളുണ്ടെന്ന് പറയാലും എനിക്ക് ആക്ടറായിട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ ഞാനാക്കിയത്
1: മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. ഓക്കെ, ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷം ടെലിവിഷനിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രോത്തിനെ ശരിക്കും പറഞ്ഞാൽ നന്ദു എങ്ങനെയാ കാണുന്നേ?
2: ഈ ഗ്രോത്തിനെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ഞാൻ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ കോമഡി ഉത്സവം സ്റ്റാർട്ട് ചെയ്ത സമയം. അങ്ങനെ ഒരുപാട് ഓഡിഷൻസിന് പങ്കെടുത്തു. ചെറുപ്പം തൊട്ടേ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ ഇങ്ങനെ മിമിക്രികൾക്ക് ചെയ്യുമെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള വേദികൾ നമുക്ക്
1: കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ,
2: അപ്പൊ നമ്മൾ ഓഡിഷൻസിലൊക്കെ പങ്കെടുക്കും, ഫെയിലാകും, തിരിച്ച് വീട്ടിൽ പോരും, വീട്ടിൽ ഇരുന്ന് കരയും. ഇത് തന്നെ പരിപാടി. അതിനുശേഷം ദൈവാനുഗ്രഹിച്ച് ഒരു സമയത്ത്, അതായത് ഡിഗ്രി എല്ലാം കഴിഞ്ഞു 2021-22 കാലഘട്ടത്തിൽ വീണ്ടും കോമഡീസ് റീസ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് സത്യം പറയുക, ഞാനൊരു സന്തോഷമായിട്ടിരുന്ന സമയത്തല്ല എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. കാരണം എനിക്കൊരു ചെറിയ ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ആ സമയത്ത് ഉണ്ടായി. അപ്പൊ ഞാൻ ഓർത്ത്, മാനസികമായിട്ട് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിലായാലും നല്ലൊരു ഫോളോവേഴ്സൊന്നും ഇല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ് പോലും പെൻഡിങ് ചെയ്യാൻ തുടങ്ങി. മാനസികമായി ശരിക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയത്ത് മിമിക്രി എന്ന് പറഞ്ഞ എന്റെ ഒരു കരിയർ വരെ നശിച്ചു എന്നില്ലെങ്കിൽ ഈ ആർട്ട് ഫോം മുഴുവനും കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ സമയത്താണ് ദൈവതുല്യം പോലെ, അതായത് ഒരു എപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ഒരു സമയത്ത് നമ്മള് അജു വർഗീസിന്റെ വോയിസ് ആണ് ഞാൻ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത്. ആ സമയത്ത് ഞാൻ ഒന്ന്, അത് എനിക്ക് ഭയങ്കര റിഗ്രഷൻ തോന്നി, ഞാൻ ഇട്ടതാണ്. അത് അജു വർഗീസ് കണ്ടു, അതിനെ കമന്റ് ചെയ്തു, അത് സ്റ്റോറി ഇട്ടു. പിന്നീട് ഞാൻ കാണുന്നത് നമ്മൾ കടന്നുറങ്ങി എണീക്കുമ്പോ 100 ലൈക്ക് 100 കമന്റ് 100 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഇന്റർഫേസിൽ വന്നു. അപ്പൊ മനസ്സിലായി സംഭവം കയറി കൊളുത്തിയിട്ടുണ്ടെന്ന്. അവിടുന്നാണ് എന്റെ ജീവിതം മാറി ഇറങ്ങിയത്. പിന്നീട് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ വേദി ഞാൻ ഒരുപാട് അങ്ങോട്ട് പോയി, ഫെയിലായി പോയ വേദിയിൽ എനിക്ക് ഇങ്ങോട്ട് കോള് വന്നു. അങ്ങനെ കോമഡി ഉത്സവം ഞാൻ ആദ്യമായി ചെയ്തു.
1: ഓക്കെ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫെയിലായി, പക്ഷെ പിന്നീട് അവര് തന്നെ വിളിക്കാതെ, നമുക്കൊരു പ്രൗഡ് മൊമെന്റ് അല്ലായിരുന്നോ ശരിക്കും പറഞ്ഞാൽ?
2: തീർച്ചയായിട്ടും. കാരണം ആ വേദിയിൽ ഞാൻ എന്റെ ഫസ്റ്റ് എന്റെ പെർഫോമൻസ് ചെയ്യുമ്പോഴും ഞാൻ ഈ ആൻസൈറ്റി ഡിസോർഡർ എന്ന് ഓവർകം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് എന്റെ കൺമുന്നിൽ ഞാൻ ആഗ്രഹിച്ച വേദി എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും എന്റെ മനസ്സിൽ സന്തോഷമില്ലായിരുന്നു. പക്ഷേ ആ വേദിയിൽ എനിക്ക് തിരിച്ചു, കാരണം എനിക്ക് അന്ന് സ്റ്റേജ് ഫിയർ, ഒരു 4 ആളുടെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ആ സമയത്ത് അവിടെ തിരിച്ചു പോരാം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ മനസ്സിൽ തന്നെ ഉറപ്പിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഇരിക്കാം, ആ മുറിക്കകത്ത് ഞാൻ അവിടെ അടച്ചുപൂട്ടിയിരിക്കാം. നേരെ മറിച്ച് ഞാൻ മുന്നോട്ട് കാലു വെക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടും ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ട്. പേടിച്ച് ഉറച്ചാലും ഞാൻ ആദ്യത്തെ പെർഫോമൻസ്
1: ചെയ്തു. ഭയങ്കര പേടി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ.
2: തീർച്ചയായിട്ടും, കാരണം ഞാൻ അങ്ങനെ ഒരാളല്ലായിരുന്നു. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു മോശം സമയം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോ എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണത്. ആ സമയത്ത് ഇത് എങ്ങനെ, ഇത് ആൻസൈറ്റി ഡിസോർഡർ ആണെന്നോ, ഇത് എന്താണ് എന്റെ ഈ അവസ്ഥ എന്ന് എനിക്ക് പോലും സത്യം പറയാൻ അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അതിനെപ്പറ്റി, നമുക്ക് ഉത്കണ്ഠ കൂടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിനെ ആശ്രയിക്കും, നമ്മൾ നമ്മുടെ സിംറ്റംസ് എല്ലാം വെച്ച് നമ്മൾ പരിശോധിക്കണം. അതെ, അങ്ങനെയാണ് ഇതാണെന്ന് മനസ്സിലായത്. പിന്നീട് അതിനെ നമ്മൾ തന്നെ മനസ്സിലാക്കി, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്ത് എവിടെ നിന്ന് നമ്മൾ നിന്നോ അവിടെ നിന്ന് തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിനെ തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തി ഇറങ്ങി.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു സ്റ്റേജ് ഫിയർ മാറ്റിയിട്ടുണ്ടായിരുന്നത്? അതിങ്ങനെ ചെയ്ത് വന്നിട്ടാണ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്?
2: ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, അങ്ങനെ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യലൈസേഷൻ. ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകളുമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോഴും നമ്മുടെ ലക്ഷ്യം, അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ നല്ലൊരു എന്താ പറയാ സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ഈ ഇൻസിഡന്റ് ആയാണ് നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്, ഇതെങ്ങനെയെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്തൊന്ന് എടുത്താൽ മതി. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും. ഇത് ഈ സപ്പോർട്ടർ എന്ന് പറയുന്ന വാക്ക് വെറും ഒരു വാക്കല്ല, കാരണം അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രചോദനമാണ്. അവിടുന്നാണ് ഒരുപാട് മാറ്റം ഉണ്ടായത്. ഒരു ചെറിയൊരു വേറെ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് ആളുകൾ എന്റെ അടുത്ത് തുടങ്ങി, ചേട്ടാ ഞാനും ഈ അവസ്ഥയിലാണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ അവസ്ഥകൾ പറഞ്ഞില്ലെങ്കിൽ ഇത് മാറും, നമ്മൾ തന്നെ മാറ്റിയെടുക്കണമെന്നുള്ള നമ്മളെ കുറച്ച് അറിവുകൾ കൊടുത്ത് അവരതിന് ഓർത്തമായിട്ടുണ്ട്. അത്
1: വലിയൊരു കാര്യമാണ്. ചില ആൾക്കാര് വിചാരിക്കും നമുക്ക് മാത്രമേ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ, പക്ഷെ മറ്റൊരാളത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുമ്പോ ഓക്കെ, അവരും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്, ഇത് മാറും എന്നൊരു ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അജു വർഗീസിന്റെ വോയിസ് ചെയ്തു എന്ന് പറഞ്ഞു, ഒന്ന് അതൊന്ന് മിമിക്കാമോ?
2: നമുക്ക് അജു വർഗീസിന്റെ വോയിസ് എല്ലാരും ചെയ്തൊരു വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തട്ടത്തിൽ മറയത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ വോയിസ് ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സിനിമയിലെ ആളൊരു ലെങ്തി ഡയലോഗ് പറഞ്ഞിട്ട് സ്പീഡായിട്ട് അത് നമുക്കൊന്ന് കേട്ടു
1: നോക്കാം.
3: അടിപൊളി
1: സൂപ്പർ. ഇതാണോ ശരിക്കും പറഞ്ഞാൽ അജു വർഗീസ് ചേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, അപ്പൊ എന്തായിരുന്നു പ്രതികരണം, എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അജു വർഗീസ് ഒക്കെ ഇത് ഷെയർ ചെയ്തു, സ്റ്റോറി ഇട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു?
2: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച്, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയാണ്. കാരണം എന്റെ ജീവിതത്തിൽ ആൾക്കറിയത്തില്ല എന്റെ ഈ പ്രശ്നങ്ങളൊന്നും, പക്ഷെ എന്നെ തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു ഒറ്റ ഇടപെടലുകൊണ്ടാണ്. അത് എനിക്ക് മാനസികമായിട്ട് അന്ന് സന്തോഷത്തിന് ഉപരി എനിക്കൊരു വേറൊരു മൂമെന്റ് ആയിരുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കൊരു മൂമെന്റ് ആയിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: റെഡ് കാർപ്പറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റും ആയിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നന്ദുവിനെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആക്കിയിട്ടുള്ളത് ടോണി എന്നിട്ടുള്ള ആ ഒരു നായക്കുട്ടിയുടെ ഡബിംഗ് വീഡിയോസ് ആണല്ലോ. ഇപ്പോ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ ഫുള്ളും ആ ഒരു ഡോഗിന്റെ വീഡിയോസ് ആണ് കാണാൻ പറ്റുക. അതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ഡബ് ചെയ്യാറുള്ളത്? സ്പോട്ടായിട്ട് ആലോചിച്ചിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ?
2: ഇതില് സ്ക്രിപ്റ്റിംഗ് പരിപാടിയില്ല. ഈ ടോണി ഉണ്ടായത് തന്നെ എന്ന് വെച്ചാൽ എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു, ബുള്ളറ്റ് എന്നാണ് അവന്റെ പേര്.
1: ബുള്ളറ്റോ, അത് കൊള്ളാൻ വെറൈറ്റി പേരാണല്ലോ. ഓക്കെ,
2: എം ഐ ടിയുടെ പവറേ ഉള്ളെങ്കിലും ബുള്ളറ്റ് എന്നാണ് അവന്റെ പേര്. ഇവനെ എനിക്ക് ഇവനെ കാണാം, അതായത് നമ്മള് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ പല പരിപാടികളും. അപ്പൊ ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ കലാസ്പോർട്ട് എന്ന് പറയാം, അതായത് എനിക്ക് അറിയപ്പെടാൻ പോകുന്ന കലാകാരന്മാരെ അവരുടെ അവിടെ ചെന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു പരിപാടി തുടങ്ങാന്നാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് അതിനുള്ള ക്യാപിറ്റൽ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ റിസ്ക് എടുത്ത് തലവെച്ചു. ഇവിടുന്ന് ഓരോ സ്ഥലത്ത് പോയി ഞാൻ പോയി വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ലൈക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ പരിപാടി അവിടെ വേണ്ടെന്ന് വെച്ചു, കാരണം എന്റെ കയ്യിൽ നിന്ന് പോകുന്നല്ലാതെ എനിക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല, കാരണം നമുക്കൊരു ക്യാപിറ്റൽ ഇല്ലായിരുന്നു. ഞാൻ അത് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അടുത്തൊരു പരിപാടി ചെയ്ത്. ഞാൻ ഈ നമ്മള് കലാകാരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവനൊന്നും ആയിട്ടില്ലെങ്കിൽ അവൻ സീറോ ആണ്. എന്തെങ്കിലും ആയെങ്കിൽ മാത്രമേ അവൻ എന്തെങ്കിലും ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണം. നമ്മൾ വേറൊരാളുടെ കീഴിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ചരടിലെ പട്ടമായി നമ്മൾ മാറും. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെറിയ കുക്കിങ്ങും പരിപാടിയൊക്കെ ഞാൻ എന്തെടുത്തു, റോഡ് സൈഡിൽ ഒരു ജ്യൂസ് കട തുടങ്ങി. അപ്പൊ ഈ ജ്യൂസ് കട തുടങ്ങിയപ്പോ ഞാനൊരു ഫോണ്ടാക്കി മാറ്റി, അതായത് ഈ ജ്യൂസ് കടയിൽ പല വെറൈറ്റികൾ, ഇപ്പം സിനിമാ താരങ്ങളുടെ രീതിയിൽ ശബ്ദാനുകരണങ്ങളും അതുപോലെ തന്നെ ഈ ജ്യൂസ് കടയിൽ നിന്നുകൊണ്ട് തന്നെ പല വെറൈറ്റീസ് എടുത്തിട്ട് ഞാൻ അത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആ ജ്യൂസ് അവിടെ കിടന്ന് ചെയ്യുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതൊന്നും ഉണ്ടാകാൻ പറ്റിയില്ല. അതിനുശേഷം എല്ലാവരും പറയുന്നത് പോലെ തന്നെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇവിടുന്ന് വണ്ടി കയറി നേരെ എറണാകുളത്ത് ഒരു ഒന്നൊന്നര കൊല്ലം പോയി താമസിച്ചു. അവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം, വേറെ ഒന്നും ചെയ്തില്ല. സൊമാറ്റോ കൂടി രാവിലെ ഒരു വൈകിട്ട് വരെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ രാജേഷ് കടവന്തര പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഒരുപാട് വേദികളെല്ലാം തന്നു. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു വരുമാനം വേണമെന്നാണ് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് കൊടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് റീൽസ് കാണുമ്പോഴാണ് സോഫ എന്ന് പറഞ്ഞ ഡോഗിന്റെ ഈ വീഡിയോസ് ഞാൻ കാണുന്നത്, അതായത് ചൈനീസ് ഡോഗിന്റെ. എനിക്ക് ഇവനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ബുള്ളറ്റിനെ ഓർമ്മ വന്നു, കാരണം അവരും ഇവന് ഏകദേശം ഒരുപോലാണ് രൂപവും ഇവന്റെ കളികളും എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഈ ടോണി അങ്ങ് പെട്ടെന്ന് കയറിയ പിടിച്ചു. ഞാൻ ടോണിക്ക് ഒരു വീഡിയോ ആദ്യം ഞാൻ കുറച്ച് ഡബ്ബിംഗ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ കിടന്നിങ്ങനെ നശിക്കുമായിരുന്നു. പക്ഷെ ടോണിയുടെ ഞാൻ ചെയ്തപ്പോ അവിടെ നമ്മുടെ കോട്ടയം സ്ലാങ്ങിലുള്ള പഴയ അച്ചായന്മാരൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള ചെറിയ പ്രാക്കുകളും വഴക്കുകളും ചെറിയ ചീത്തവിളികളും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് ടോണിയുടെ വീട്, അത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ചെയ്തത്, അത് വേറെ സ്ക്രിപ്റ്റിംഗ് പരിപാടികളോ ഒന്നുമില്ല. അങ്ങനെ ചെയ്തത് പോസ്റ്റ് ചെയ്ത സമയത്ത് അത് റിക്കേറി അങ്ങ് കൊളുത്താൻ തുടങ്ങി. അപ്പൊ കമന്റ്സുകളിൽ ടോണിയുടെ വീഡിയോസ് ഇനിയും വേണോ എന്ന് ആളുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 500 ഫോളോവേഴ്സ് എന്നുള്ളത് 1000 ഫോളോവേഴ്സ് ആയി, പിന്നീട് അത് 2000 ആയി, പിന്നീട് 3000 ആയി, പിന്നീട് 5K 10K 20K അടിച്ചപ്പോ എനിക്ക് മനസ്സിലായി എറണാകുളത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി നാട്ടിൽ പോവാം. ഞാൻ ബാഗി ബാക്കി ചെയ്തു നേരെ വീട്ടിലേക്ക്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ വന്നിരുന്ന് ചെയ്തു. അപ്പൊ ടോണി എന്നുള്ള പേര് വന്നത് പോലും എന്റെ മനസ്സിൽ പെട്ടെന്ന് ടോണി നിന്ന് വന്നേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് പ്രീ പ്ലാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇങ്ങനെയാണ് ടോണി റെഡി ആയത്. ടോണിയിലൊരു നമ്മളൊരു സ്ക്രിപ്റ്റിങ്ങോ പരിപാടികളോ ഒന്നും ഇല്ല, നേരെ ഹോട്ടലിൽ വന്നു, പുള്ളിനെ നമ്മൾ ഡബ് ചെയ്തു, ദൈവം അനുഗ്രഹിച്ച് അത് കേറിക്കൊണ്ടു.
1: അപ്പോ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നന്ദു ആണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡബ്ബിംഗ് വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പൊ ഇനിയും കുറച്ചധികം രസകരമായുള്ള വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: Stay tuned for your favorite celebrity.
4: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പറയാന്നുള്ളതൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അങ്ങനെയാന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമില് ആ ഒരു ഡോഗിന്റെ പേജ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ അല്ലേ? അതെന്തുകൊണ്ടാ ആ ഒരു ഡോഗിനെ മാത്രം ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ?
5: അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാൻ എന്റെ കാര്യങ്ങൾ അതിന്റെ അകത്ത് കാണാമെന്ന് ഓഡിയൻസ് അല്ല അതിന്റെ അകത്തുള്ളവര്. അതിന്റെ അകത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞ് ടോണി കാണാൻ വേണ്ടി വന്നു. ഇത് കുറെ നന്ദു ഹരീന്ദ്രനുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് എന്റെ പല രീതിയിൽ എനിക്ക് എന്നെ മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ടോണിക്ക് വേണ്ടി ഇല്ലെങ്കിൽ അവനെ കാണാൻ വേണ്ടി ഒരുപാട് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എബ്രോഡ് ഉള്ള ആൾക്കാരുമാണ് ഈ വീഡിയോസ് കാണുന്നത്. കാരണം അവരുടെ ഒരു സ്ട്രെസ് ലൈഫിന്റെ ഇടയ്ക്ക് അവരൊന്ന് ഫ്രീ ആകുമ്പോൾ അവരൊന്ന് ചിരിക്കാൻ പറ്റണം. അപ്പൊ എനിക്ക് സന്തോഷം വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പുള്ളി മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട്, അയാള് ഡിവോഴ്സ്ഡ് ആണ്, ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാം തകർന്നു, മാനസികാവസ്ഥ മൊത്തം നശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? ആത്മഹത്യ അല്ല മുന്നിൽ, അതായത് പുള്ളി എന്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു ആത്മഹത്യ അല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ടോണിയുടെ വീഡിയോ കണ്ടത്. ഞാൻ ഒന്ന് ചിരിച്ചു, ഇത്ര എന്റെ അടുത്ത് പറയുള്ളൂ, ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ താങ്ക് യു ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ അത്രയും മാനസികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പുള്ളി ഒന്ന് ചിരിച്ചു എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്.
4: തീർച്ചയായിട്ടും. പിന്നെ
5: അപ്പൊ അതെനിക്ക് സന്തോഷം ഉണ്ടാക്കി. പിന്നീട് അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നീട് പല ഇൻസിഡന്റുകൾ എന്റെ അകത്ത് ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു പയ്യൻ എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കും, ഡെയിലി മെസ്സേജ് ഇടും. ഇപ്പൊ ഞാൻ ഇതിനെല്ലാം ടോണിയുടെ ശബ്ദത്തിലാണ് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കുന്നത്, എന്റെ ക്യാരക്ടറിലല്ല ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ അവര് ഈ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെസ്സേജ് ഇടുന്നത്. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആള് എപ്പോഴും കഴിച്ചോ കുടിച്ചോ, ടോണി എവിടെയാണ്, ടോണിനെ അങ്ങ് ശരിക്കും ടോണി ആളുടെ ഒരു ഡോഗ് ആണെന്നുള്ള രീതിയിൽ തന്നെ പുള്ളിയുടെ മനസ്സിൽ മുഴുവനും ഈ മെസ്സേജ് അയക്കുന്ന ടോണിയാണ്. ഹരികൃഷ്ണൻ എന്നാണ് പയ്യന്റെ പേര്. ഒരു സമയത്ത് എന്റെ എനിക്ക് ഒരുപാട്, ഞാൻ തിരക്കായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കോള് വരുന്നു. അപ്പൊ ഞാൻ കോള് വരുമ്പോ ഞാൻ കോൾ എടുക്കുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴാണ്, അതായത് അന്ന് തന്നെ വൈകിട്ട് ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴാണ് വേറൊരു ഹരികൃഷ്ണന്റെ കൂട്ടുകാരനാണ് പറയുന്നത് ഹരികൃഷ്ണൻ വണ്ടി ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ ഇത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയണ്ടത്, കാരണം ഞാൻ മെസ്സേജുകൾ നോക്കുമ്പോ ഞാൻ തന്നെ വിതുമ്പോ, കാരണം ആ മെസ്സേജുകളെല്ലാം അയാളുടെ വോയിസ് നമ്മളെ സ്നേഹിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഈ പയ്യൻ പറഞ്ഞത് ചേട്ടാ ടോണിനെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങളെ വന്ന് കൊണ്ട് കാണിക്കുന്ന അടുത്ത് അബ്രഹ്മാൻ എനിക്ക് റിപ്ലൈ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞാണ് അവൻ അത് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ അന്ന് എനിക്കറിയില്ല, പേഴ്സണലി പോലും അറിയാത്ത ഒരാളായപ്പോലും അയാളുടെ വിയോഗത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അന്നത്തെ എന്റെ ഡേ മുഴുവനും ഞാൻ വിഷമിച്ചിരുന്നൊരു ആളുടെ ആ ഒരു, ഞാൻ എന്നിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടു മക്കളെ, ടോണിയുടെ വോയിസ് തന്നെ, മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചോണ്ട് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അത് സ്റ്റോറി ഒക്കെ ഇട്ടു. കാരണം എനിക്ക് അത്രയ്ക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അങ്ങനെ കുറെ ഇമോഷണൽ കാര്യങ്ങൾ കണക്ട് ആകുന്നുണ്ട് ടോണിയിൽ. കുഞ്ഞു പിള്ളേരായ പോലും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ, ടോണി ഞങ്ങൾ പോവാണെ പോയിട്ട് വരാം, ബാഗ് എടുത്തു ഇനി വീട്ടിൽ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് 4 മണിക്ക് വന്നിട്ട് കാണാവേ, ബാഗ് എടുത്തു എറിയുന്നു നേരെ വന്ന് ടോണിക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ഇമോഷണലി കണക്ട് ആയതുകൊണ്ട് നമുക്ക് വേറൊരു കണ്ടന്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വേറെ ആളുകളെ ഫോളോ ചെയ്ത്, ഇപ്പൊ നമ്മുടെ ഫോളോ ലിസ്റ്റിൽ വേറെ ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യും, ഇത്രയും ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരാ, ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ടാകും. അതാണ് ഞാൻ ടോണിയുടെ അല്ലെങ്കിൽ അതിന്റെ റിയൽ പേജ് മാത്രം ഫോളോ ചെയ്തത്.
4: ശരിക്കും പറഞ്ഞാൽ ഒരാളെ ചിരിപ്പിക്കാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമല്ലേ? കാരണം എത്ര ബാഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കുക, അവരൊന്ന് ചിരിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ കാരണം അവർ ചിരിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി നന്ദുവിനുണ്ട് എന്ന് തന്നെ പറയാം അല്ലേ?

0: റെഡ് കാർപ്പറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റും ആയിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ടോണിയുടെ വോയിസ് ഒന്ന് എടുക്കാമോ?
2: അതെ, ടോണിയുടെ വോയിസ് എടുക്കുന്നതിന് പ്രത്യേക ശ്രദ്ധിക്കുക. ടോണി അത്യാവശ്യം പൊടിക്കൈകളൊക്കെ കൂട്ടിയാണ് പറഞ്ഞത്. ഞാൻ എന്നാലും ഞാൻ ഇതൊരു നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ടോണി നമ്മുടെ ഈ ടോണിക്കാണ് ഇന്റർവ്യൂ തരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോണിയോട് സംസാരിച്ചു നോക്കും, ടോണി അതിന് റിപ്ലൈ തരും.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു മിടുക്കനാണ് കേട്ടോ. ടോണിയാണ്. ടോണി, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം ടോണിക്കുട്ട?
3: എന്താ പറയാനൊന്നും, ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഇടിയും മഴയൊക്കെ വെട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ എത്ര ഇടി പെട്ടിട്ടും കൊല്ലാൻ പെട്ടിട്ടും അവൻ ചത്തില്ല. എന്നാ പറയാനൊന്നു പറ
1: ആരാ ചാവാഞ്ഞെ?
3: എന്നെ എപ്പോഴും ഇങ്ങനെ കുശുമ്പും കുലയമേ കാണിക്കുന്ന അവനുണ്ടല്ലോ, എന്റെ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന അവൻ. അവന്റെ മാത്രം ഒന്നും പറ്റിട്ടില്ല. അവൻ എല്ലാം ചെയ്യും, എന്നിട്ട് എന്റെ തന്നെ കൊണ്ട് പൊക്ക. ഞാൻ എന്നാ ചെയ്തിട്ടില്ല? ഞാൻ എന്നെ പറ്റി അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: അയ്യോ, അത് എനിക്ക് അറിയാൻ. ടോണി ഭയങ്കര പാവാണെന്നറിയാം. ഭയങ്കര കുശുമ്പനാണോ മുതലാളി?
3: കുശുമ്പനാണോന്നോ? ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇതുപോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടില്ല, അറിയാവോ?
1: അയ്യോ,
3: ആ അമ്മയാണെങ്കിൽ ഇതുപോലെ തന്നെ അവ പറഞ്ഞ കേട്ടിട്ടാണ് എന്റെ വന്ന് തലയ്ക്കകത്ത് എല്ലാം കൊടുത്ത് കയറ്റി വെക്കുന്നത്, അറിയാവോ?
1: അച്ചോടാ, ഫുഡ് ഒന്നും തരാറില്ല ടോണിക്കുട്ടന്.
3: ഫുഡ് തരുന്നോണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നത്, അറിയാവോ?
1: എന്നതാ ടോണിക്കുട്ടന് തരാറില്ല ഫുഡൊക്കെ?
3: എനിക്ക് തരുന്ന ചക്കപ്പുഴൊക്കെ കൊണ്ട് തരുമെന്ന് എനിക്ക് തിന്നോളാൻ പറഞ്ഞോണ്ട് ഞാൻ ഇത് തിന്നുവോ? ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന എന്താ ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ വന്ന് തല്ലും. അതുപോലെ ഈ കാണിക്കുന്ന ഇവൻ, അറിയാവോ?
1: രണ്ട് കടി അങ്ങോട്ട് കൊടുക്കുന്നേ.
3: ഞാൻ അത് മാത്രം ചെയ്യത്തില്ല, കാരണം എന്റെ വീട്ടുകാർ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ അച്ഛനും അമ്മയൊക്കെ വേറെ.
1: അയ്യോ, ഇനി എനിക്ക് പറ്റത്തില്ല കേട്ടോ ചിരിക്കാൻ.
2: അപ്പൊ അങ്ങനെയാണ് ടോണിയുടെ കാര്യങ്ങള്. ഇതില് കുറച്ച് പൊടിക്കൈകളൊക്കെ വരുമ്പോഴത്തേനും ടോണി ടോണി അടിപൊളിയായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും ശാന്തനും ഒരു ശാന്തനായിട്ടാണ് ടോണി സംസാരിച്ചത്.
1: അതെ അതെ, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. കുറച്ച് എക്സ്ട്രീം വേർഷൻ ഉണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പോ ഫ്ലവേഴ്സ് ടി വിയില് ഇത് ഐറ്റം വേറെ എന്ന ഷോയില് നന്ദു വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരം റിയാലിറ്റി ഷോകള് ഒരു കലാകാരൻ എന്ന നിലയിൽ കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
2: അതായത് ഒന്നാമത്തെ കാര്യം നമ്മള് ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റുകൾ നമ്മളൊന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ തന്നെയാണ്. ആ സമയങ്ങളിൽ നമുക്ക് എന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഫാമിലിയാണ്. കാരണം എനിക്കിപ്പം എന്റെ പ്രായം എന്ന് പറഞ്ഞ 28 വയസ്സായിരിക്കും 29 വയസ്സിലേക്ക് കയറാൻ പോവാ. ഈ സമയത്തും നിന്റെ ആർട്ട് ഫോം തന്നെയാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ അതിനുവേണ്ടി നീ മുന്നോട്ട് പോണം എന്ന് പറഞ്ഞ് എന്നെ പുറകിൽ ഒരു പുഷ് തരുന്നത് എന്റെ ഫാമിലിയാണ്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, സഹോദരങ്ങൾ ഇവരെയാണ്.
1: അപ്പൊ
2: ഈ സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളും അതുപോലെ തന്നെ നമ്മള് കൂടെ പഠിച്ച ആളുകളായാലും ഒരു സമയത്ത് വരെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവരൊക്കെ ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നതാണ്. രക്ഷപ്പെടും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും നമ്മൾ അവരെ ഒരു കുറ്റം പറയുന്നതല്ല, നമ്മൾ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. അവിടെ നിന്നും ഓരോ വേദികളും നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം വലുത്. കാരണം ഈ പറഞ്ഞവര് തന്നെ നമ്മൾ നേരെ തിരിച്ചു പറയുന്നുണ്ട്, ഇന്ന് നേരത്തെ നിനക്കൊരു പണി ഇല്ലടാന്ന് ചോദിക്കുന്നവൻ എടാ നിന്റെ പരിപാടി ഞാൻ കണ്ടായിരുന്നു സൂപ്പർ ആയി, ഇനി അടുത്ത ഷൂട്ട് നട, ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അത് തന്നെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം കിട്ടിയതാണ് നമുക്ക് ഏറ്റവും. ഇപ്പൊ നമ്മൾ ഈ റേഡിയോയിലായാലും നിന്ന് സംസാരിക്കാൻ കാരണം ഈ ഒരു കഴിവ്, ഇത് നമ്മൾ മുന്നോട്ട് എന്താ പറയാ ഒരിക്കലും പിന്നോട്ട് പോകാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ഗ്രോത്ത്. എന്നെ സംബന്ധിച്ചോളം ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഭയങ്കര വലിയതായിട്ട് എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ്. അതുകാരണം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്.
1: തീർച്ചയായിട്ടും ഇപ്പോ ഫാമിലി എന്നുള്ള സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആണ്. കാരണം വോയിസിനെ സംബന്ധിച്ച് 28-29 എന്ന് പറഞ്ഞിട്ടുള്ള ഏജ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ജോലി ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പലതരത്തിലുള്ള കുത്തുവാക്കുകൾ പറയാറുണ്ട്. അങ്ങനെ പലതരം വിഷമ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകാറുണ്ട് ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ സമയത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി കിട്ടുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിംഗ് ആണ്. സോ ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടിയതിൽ നന്ദു ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Right? Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ്. നന്ദു നമ്മുടെ ഉപ്പും മുളകും എന്ന ഷോയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 644-ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ഉപ്പും മുളകിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെ?
2: നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഐറ്റം വൈറലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇതുപോലെ രാത്രിയിൽ ഒരു കോള് വരുവാണ്, ഉപ്പും മുളകിനാണ് വരുന്നത്. അപ്പൊ എന്റെ അസോസിയേറ്റ് ആണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, നന്ദു അല്ലേ? ഞാൻ പറയും, നന്ദു ആണ്, നാളെ ഉപ്പും മുളകിന്റെ ഒരു ഷൂട്ട് ഉണ്ട്, വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ അടുത്ത് താല്പര്യമുണ്ടോ? അപ്പൊ ഇത് ചോദിച്ചതാണ് തന്നെ ഞാൻ പറയും, ഓക്കെയാണ് സാർ, നാളെ രാവിലെ തന്നെ വരാം. 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ബൈക്ക് എടുത്താണ് പോകുന്നത്. നല്ല മഴയുള്ള സമയം, മഴയൊക്കെ തന്നെ അവിടെ ചെല്ലുമ്പോ എന്റെ അടുത്ത് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, നന്ദു വേറൊന്നുമല്ല ഗുണ്ടയുടെ റോളാന്ന് പറയും. ഞാൻ പറഞ്ഞ നമ്മുടെ മനസ്സിൽ കാണുന്നത് എന്താണ്? ഗുണ്ട. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഗുണ്ട കാണും, അയാളുടെ കീഴിൽ പുറകിൽ നിന്നാ മതി, നമ്മൾ പുറകിൽ നിന്ന്. അതെ, ഇതാണ്, കാരണം നമുക്ക് ഇതൊക്കെ തരത്തുള്ളൂ, വേറെ വലിയതൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പൊ അവിടെ ചെന്ന് ഇപ്പൊ നമുക്ക് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മള് ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ അവിടെ ചെന്നത്. ചെന്ന് നമ്മളെ കണ്ട് ഡയറക്ടറിനായിട്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചു നേരം കഴിയുമ്പോ എന്റെ ചീഫ് വന്നിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് തരുവാ. സ്ക്രിപ്റ്റ് വന്നപ്പം ഇതില് ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴും ഞാൻ നോക്കുന്ന എവിടാ, ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇതെന്താണ് നമ്മൾ ചെയ്യണം, നമ്മൾ പുറകെ നിക്കണോ അതോ ഇടിക്കണോ, എന്താ എന്താണല്ലോ തയ്യാറായിട്ട് ഇവിടെ നിന്ന് നാളെ ഇടിക്കാനുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്താണ് ആള് വന്നിട്ട് പറയുന്നത്, നമ്മൾ മൂന്നാളെയാണ് അന്നിവിടെ സെലക്ട് ചെയ്തത്. അതിനകത്ത് ഒരാള് ഇച്ചിരി ആൾക്ക് ചെറിയ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആളെ അതിനകത്ത് റിമൂവ് ചെയ്ത് നമ്മളെ രണ്ടുപേരെ ആക്കി. അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യണ്ടേ. ചീഫ് വന്നിട്ട് പറഞ്ഞ ഡയലോഗ് പഠിച്ചു എന്ന് വെച്ചു. ഡയലോഗ് അപ്പൊ ഇതില് മെയിൻ ആയിട്ട് എനിക്ക് നാളെ ഡയലോഗ് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം ഡയലോഗ് ഉള്ളൊരു വേഷമാണെങ്കിൽ അങ്ങനെ ഡയലോഗ് ഉള്ള വേഷം നമ്മൾ ചെയ്തു. അപ്പൊ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അവര് നമ്മുടെ കൂടെ എല്ലാരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, നമുക്ക് വേണ്ടത് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് കൊടുക്കാൻ ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഓരോ ഒറ്റ ടേക്കിൽ തന്നെ ഓരോന്ന് ഓക്കെ ആക്കാൻ പറ്റി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. കാരണം അതില് മെയിൻ ക്യാരക്ടർ ചെയ്ത ആളോടൊപ്പം ഉള്ള ആ ഒരു സീനിലായപ്പോലും നമുക്ക് ഒറ്റ ടേക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ആളെന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ബ്രോ അത്രയ്ക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അതൊരു ബിഗിനർ ആയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ആ എപ്പിസോഡിനത് തുടക്കം തൊട്ട് അവസാനം വരെ എനിക്കുണ്ട്, എന്റെ ഡയലോഗ് ഉള്ള വേഷമുണ്ട്, എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റി, എനിക്കതൊരു പോർട്ട്ഫോളിയോ പോലെ അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാം. കാരണം നമ്മൾ വീട്ടിൽ ഇരുന്ന് കസാല ഇരുന്ന് കണ്ടിട്ടുള്ള സീരീസ് ആണ് ഈ ഉപ്പുമുളക് എന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഇന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം എന്ന് പറയാം. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. അത് ഉപ്പുമുളക് മാത്രമല്ല, ഈ ഐറ്റം വേറെ ആണെങ്കിൽ പോലും നമ്മളെ കണ്ടിട്ടുണ്ട്, ബംബർച്ചിരി അല്ലെങ്കിൽ ഐറ്റം വേറെയിലൊക്കെ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ നമ്മൾ സുപരിചിതമാണ്. നാളെ ഇവരുടെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു ഫ്ലോറിൽ അവരുടെ മുന്നിൽ ചെയ്യാൻ പറ്റിയതൊക്കെ സത്യം പറഞ്ഞ ഒരു ദൈവാനുഗ്രഹവും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്തതിന്റെ ഗുണമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി.
1: ഓക്കെ, പിന്നെയും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ.
2: തീർച്ചയായിട്ടും.
0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: ആശ്രയ ഫ്രം 90
2: നാടിനൊപ്പം
1: നാട്ടാർക്കൊപ്പം.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റും ആയിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോ മിമിക്രി, ഡബിംഗ്, അഭിനയം ഒക്കെ ചെയ്തിട്ടുണ്ട്, പല മേഖലകളിൽ ഇപ്പോ കൈവച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫീൽഡ് ഏതായിരിക്കും?
1: ഇതില് സാറ്റിസ്ഫൈഡ് ഞാൻ ഇപ്പം മിമിക്രി എന്ന് പറഞ്ഞത് നമുക്ക് എന്റെ ഉള്ളിൽ ചെറുപ്പം തൊട്ടുണ്ടായിരുന്ന ഒരു കഴിവാണെങ്കിൽ പോലും അത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമ നമ്മൾ അഭിനയിക്കണം. ആദ്യം അഭിനയമോ ആയിരുന്നു, പിന്നീട് അത് ഡയറക്ഷനിലോട്ട് മാറിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷോർട്ട് കണ്ടന്റുകളും ചെറിയ ചെറിയ എഴുത്തുകളും തുടങ്ങിയ സമയത്താണ് ഒരു മേക്കർ ആകണം എന്നുള്ള ആഗ്രഹം തോന്നിയത്. അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമ്മളൊരു പഠിത്തങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മളത് യൂട്യൂബ് ഇല്ലെങ്കിൽ ഇപ്പൊ ചാറ്റ് ജിപിടി ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പോലെ ഒന്നും അല്ല, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓരോ ഷോർട്ട് വേഡ് ചെയ്തതും ഏത് ആംഗിൾ എടുക്കണമെന്നും ഓരോന്നും പഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് ഓരോരോ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നല്ലൊരു അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങും. അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോർട്ട് കണ്ടന്റുകളായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റർടൈൻമെന്റ് ഏതൊരു വീഡിയോ ചെയ്താലും ആ വീഡിയോ നമ്മൾ നമുക്കറിയാം നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തോടം വരെയുള്ള ഒരു മനുഷ്യന്റെ സമയം പോക്കും മൈൻഡ് സ്ട്രെസ്സും എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് ഞാൻ വളരെ എൻജോയ് ചെയ്ത് കാണുന്നു, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്യുന്നു. അപ്പൊ നാളെ ഒരു ആർട്ടിസ്റ്റായി മാറുന്ന ഒരു സിനിമയിൽ എത്തണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത്.
0: മനസ്സിലുള്ളത്. ഇപ്പോ ഈ ഒരു ഫീൽഡില് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി ആരായിരിക്കും, അല്ലെങ്കിൽ റോൾ മോഡൽ ആരായിരിക്കും?
1: ഇതില് റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും കുറെ കോണ്ടന്റുകൾ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഇന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാം, ആർക്കാണ്ട് വേണ്ടി ഓക്കാരിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് റീച്ച് ആവണം എന്നല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ഇപ്പൊ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വാഴ ട്യൂബിൽ നമ്മൾ ഹാഷറൊക്കെ കയറിയിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ അവരുടെ ബിഗിനിങ് ടൈമിൽ നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ അന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇന്ന് മലയാള സിനിമ ജോമോൻ ജോധീർ ഇവരൊക്കെ ആയാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ നമ്മളെ പോലെ. അപ്പൊ അവര് ചെയ്യുന്ന കോണ്ടന്റുകൾ നമുക്ക് ശ്രീകാന്ത് വെട്ടിയാർ ഇവരൊക്കെ ചെയ്യുന്ന കോണ്ടന്റുകളെ വെച്ചാണ് നമ്മളൊരു കോണ്ടന്റ് ചെയ്യുന്നത്. കാരണം അത്രയും ഒത്തിട്ടില്ലെങ്കിലും നമ്മൾ എപ്പോഴും അങ്ങനെ നിന്നായിരിക്കും ഒരു കോണ്ടന്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ നിന്ന് ചെയ്തെങ്കിൽ അതിന്റെ എങ്കിലും ഒരു പകുതി നമുക്ക് ആകാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ബിഗിനർ ആണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് ഒരുപാട് നമുക്ക് നാളെ നമുക്കും പറ്റും എന്നുള്ളൊരു പ്രചോദനം ഇതിൽ നിന്നുണ്ടാകും. അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ പിടിക്കാമെന്നുള്ളൊരു
0: തോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ. യെസ്. അപ്പോ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നന്ദുവാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡബിംഗ് വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പൊ ഇനിയും കുറച്ചധികം രസകരമായുള്ള വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Right? Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ്. ഇപ്പോ അഭിനയിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോ ഭാവിയിലെ എന്ത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്?
2: അത് എന്താ പറയാ, നമുക്ക് ഒരു ക്യാരക്ടർ തരുവാണെങ്കിൽ അത് ഏത് ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളത്. അത് നമ്മളിപ്പോ പറയല്ലേ, മമ്മൂക്ക പറഞ്ഞിട്ടുള്ള പോലെ മമ്മൂക്കയെ കണ്ടുകൊണ്ട് ഒരു സിനിമ എഴുതരുത്. ആ ക്യാരക്ടർ ആണോ, ആ ക്യാരക്ടറെ കണ്ടിട്ട് വേണം സിനിമ എഴുതാൻ വേണ്ടിട്ട്. ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ട് മമ്മൂട്ടി പറ്റുവാണെങ്കിൽ മമ്മൂക്കയും കൊണ്ട് അത് ജയിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഏതൊരു വേഷവും ഏത് വേഷമാണെങ്കിലും എന്നെ അതിന്റെ അവർക്ക് ആ ഡയറക്ടറിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടറിന് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാം.
1: ഏത് കഥാപാത്രം വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് അല്ലേ?
2: തീർച്ചയായും.
1: കൂടാതെ വേറെ ആരെയൊക്കെ മിമിക് ചെയ്തിട്ടുണ്ട്?
2: നമുക്ക് വിനയ് ഫോർട്ട്, വിനയ് ഫോർട്ടിനെ ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ടിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് നമുക്കൊന്ന് കേട്ടോ, ലൈവിൽ അദ്ദേഹം എങ്ങനെ ആയിരിക്കും പറയുന്നത് നോക്കാം. സത്യം പറയുന്നത്, 12 വയസ്സായപ്പോ മലയാള സിനിമയില് ഞാൻ അടുത്തോടെ വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിക്കില്ലായിരുന്നു, സോഷ്യൽ മീഡിയയിലൊന്നും വലിയ കുടുവില്ലായിരുന്നു. പക്ഷെ എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 വയസ്സപ്പോ അവരവനെ വിളിച്ചു, അവരുടെ ഭാഗ്യം കൊണ്ട് ആ പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും കാര്യങ്ങൾ ഞാൻ അവിടെ പറയാനാണ്.
1: ഓക്കേ, അടിപൊളി. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട് ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ റിലീസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഒരു മുഴുനീളൻ കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? ഓക്കെ, ഇനി നമുക്കൊരു ഗെയിമിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള 3 സിറ്റുവേഷൻസ് പറയും. ആ സിറ്റുവേഷനിൽ ഇപ്പോ ടോണിയുടെ വോയിസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള നേരത്തെ ഡബ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിന്റെ വോയിസിലോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ഡബ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സിറ്റുവേഷൻ ഇതാണ്. നമ്മുടെ ടോണിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോ വീട്ടുകാരോട് ഒരു പ്ലേറ്റ് ബിരിയാണി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചക്ക മാത്രമാണല്ലോ കഴിക്കണം, ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ബിരിയാണി വേണം എന്നുള്ളത് നമ്മുടെ ടോണിയുടെ വോയിസിൽ റെസ്പോണ്ട് ചെയ്യാം?
3: എന്റെ മനസ്സിലൊരു പൊതിയുള്ളറിയോ, എനിക്ക് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. ഞാൻ ആരോട് പറയാം, എനിക്ക് ആരും മേടിച്ചു തരാനെന്ന് പറ ഇവിടെ ഒരുത്തരുണ്ട്, അവൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇത് തിന്നു അറിയാവോ? എനിക്കാണെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് വെല്ലുമ്പോ ഉണ്ടാകുമോ ഈ ചക്ക തിന്നത്. ഞാൻ മടുത്തു, എനിക്ക് ഈ ചക്കയ്ക്കകത്ത് പൊതു കാണുമോ എന്നെ കല്യാണറിയോ? അത് വെച്ച് അവന്റെ മാറ്റം തന്നെ നോക്കി പറഞ്ഞ കൊച്ചാൻ എനിക്ക് തോന്നുന്നു. എനിക്ക് ബിരിയാണി മേടിച്ചു തരാമോ? ആരെങ്കിലും ഒന്ന് തരാമോ? എനിക്ക് ചിന്ന കൊതിയായിട്ട് അതുകൊണ്ടാ.
1: അയ്യോ അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ, നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിനയ് ഫോർട്ട് ഡബ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോയില് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്റ്റുഡിയോയിലെ AC വർക്ക് ആവുന്നില്ല. അപ്പൊ അദ്ദേഹം എങ്ങനെയായിരിക്കും സംസാരിക്കാൻ?
2: ഈ വിനയ് ഫോർട്ട് ദേഷ്യം എന്ന് പറയുന്നത് ഭയങ്കര ലൗഡ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല. ആള് വന്നിട്ട് പറഞ്ഞ ഇങ്ങനെ അല്ല ചേട്ടാ, രാവിലോട്ട് ഇങ്ങനോട് വന്നിരിക്കുകയാണ്, ഈ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര മോശമാണ് കേട്ടോ, ഭയങ്കര മോശമാണ്. ഇതിന്റെ ക്രൂ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തൊരു AC ഫിറ്റ് ചെയ്യാൻ പറ, ഭയങ്കര മോശമായി പോയി. ഞാൻ കാറിനുള്ളിൽ കാണണം, അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് പറ്റില്ല, ഭയങ്കര ചൂടാണ്. ചേട്ടാ മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്, ഇത് കൂടുതൽ കഴിഞ്ഞാൽ എന്റെ ഒച്ച മാറും.
1: എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് ലൗഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, ഭയങ്കര പക്ഷെ അതിനകത്ത് ദേഷ്യം കാണും, പക്ഷെ ഒത്തിരി ഒച്ചയെടുത്ത് ഒരു സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അല്ലെ? ഓക്കെ, ഇനി ഒരു സിറ്റുവേഷൻ കൂടി, അതായത് അത് നമ്മുടെ അജു വർഗീസിന്റെ വോയിസിലെ ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോ ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു രാമസ്വാമിക്ക് തോട്ടമുണ്ട് 8 അടി വീതിയിൽ ആ ഒരു സംഭവം. അത് നമ്മുടെ അജു വർഗീസ് ഭയങ്കര സങ്കടത്തോടുകൂടി പറയുന്നതായിട്ട്. അജു വർഗീസ് അല്ലെങ്കിൽ ഇപ്പോ ഇപ്പം ടോണിയുടെ വോയിസിലാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെയും വോയിസിലും പറഞ്ഞാൽ മതി.
2: നമുക്ക് ഈ പാട്ട് എനിക്ക് തോന്നുന്നു അജു വർഗീസിനെക്കാൾ ഇച്ചിരിയും കൂടെ ബെറ്റർ ടോണി ആയിട്ട്
1: പാടുന്നതായിരിക്കും.
2: ടോണിയുടെ ആ വിഷമത്തിൽ പാടും, കാരണം പട്ടി എന്റെ തൊണ്ടൽ.
1: ഓക്കെ ഓക്കെ, ശരി ശരി.
2: അപ്പൊ ടോണി പാടുവാണെങ്കിൽ എങ്ങനെ
3: തോട്ടത്തിലൊരു പട്ടിന്ന് ഞാൻ പറയത്തില്ല, തോട്ടത്തിലൊരു ഞാനുണ്ട്, 4 അടി പൊക്കത്തില് 4 അടി അല്ലല്ലോ 3 അടി പൊക്കമാണല്ലോ എനിക്കുള്ളത്. 4 അടി പൊക്കത്തില് താമസാമ്പിക്ക് തോട്ടമുണ്ട്, 8 അടി വീതിയില് തോട്ടത്തിലൊരു പട്ടിയുണ്ട്, 4 അടി പൊക്കത്തില് 1-ാം പൊക്കം 2-ാം പൊക്കം 1-ാം പൊക്കം 2-ാം പൊക്കം
1: അയ്യോ, ഒരു രക്ഷയില്ല, അടിപൊളി.

0: ആയിട്ടുള്ള നന്ദു ഹരീന്ദ്രനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ഇൻസ്റ്റഗ്രാം റീൽസ് ഓർ ടെലിവിഷൻ ഷോസ്?
1: റീൽസ്.
0: ഓക്കെ, മലയാളത്തിലെ ഏതെങ്കിലും ഒരു നടന്റെ വോയിസ് സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ ആരുടെ വോയിസ് ആയിരിക്കും നന്ദു ചൂസ് ചെയ്യുക? ലാലേട്ടന്റെ. ഓ, പിന്നല്ല, ലാലേട്ടന്റെ വോയിസ് മിമിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ?
1: എനിക്ക് എന്റെ വോയിസ് ഇച്ചിരി ട്രബിൾ വോയിസ് ആയതുകൊണ്ട് എനിക്ക് ലാലേട്ടനെ കിട്ടില്ല, സത്യം പറയാ. അതുകൊണ്ട് എന്റെ വലിയ ആഗ്രഹമാണ് എനിക്ക് ലാലേട്ടന്റെ വോയിസ് ഒന്ന് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ലാലേട്ടന്റെ വോയിസ് ഞാൻ ചോദിച്ചത്.
0: ഓക്കെ, ട്രൈ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴേലും?
1: ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത.
0: ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അടുത്തത് അഭിനയം ഓർ ഡബ്ബിംഗ്? ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും?
1: അഭിനയം.
0: ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തായിരിക്കും?
1: ഒരു കാര്യം അറിയാതെ തന്നെ അതിനെപ്പറ്റി ഇൻഫ്ലുവൻസ് ആയിട്ട് ഓരോന്നും പറയരുത്. അത് വലിയ നെഗറ്റീവ് ഉണ്ടാകും. കാരണം നമ്മൾ എന്ത് കാര്യമായാലും അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിടാവുള്ളൂ.
0: ഓക്കെ, അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം.
1: കാരണം അത് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഓഡിയൻസ് കമന്റ് ചെയ്യുന്ന സമയത്ത് അവര് ചിലപ്പം ഈ ഇൻഫ്ലുവൻസർ പറഞ്ഞ കേട്ടിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ഒരു നമ്പർ ഓഫ് ആൾക്കാർ അതിനെ മാത്രമായിരിക്കും ആ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ശരിയായ പ്രവണത അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ഫൈനലി നന്ദു ഹരീന്ദ്രൻ എന്ന കലാകാരനെ ഒറ്റ വാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാം?
1: എങ്ങനെ വിശേഷിപ്പിക്കാന്ന് ചോദിച്ചാൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വിശേഷിപ്പിക്കാം.
0: ഓക്കെ, ആർട്ടിസ്റ്റ്, അത് മാത്രം മതി. ഓക്കെ, അപ്പോ നന്ദു, എന്തായാലും ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം, നല്ല ഫണ്ണായിരുന്നു നന്ദു ആയിട്ടുള്ള ഇന്റർവ്യൂ, ഒരുപാട് രസകരമായിട്ടുള്ള ഡബ്ബിംഗ് ഒക്കെ ചെയ്തു. അപ്പോ നന്ദുവിന്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയും നല്ല നല്ല സിനിമകളിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.
1: Thank you.

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.